0: കെ ഒ ശശിധരൻ.
1: കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക്ലോർ മ്യൂസിയത്തിന്റെയും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സഹകരണത്തോടെ സ്ഥാപിച്ച കൈത്തറി മ്യൂസിയത്തിന്റെയും ഉദ്ഘാടനം രാവിലെ ഗവർണർ നിർവഹിക്കും. തുടർന്ന് മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെത്തുന്ന ഗവർണർ പി എം ഉഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച സർവകലാശാല സെനറ്റ് ഹാളും സെമിനാർ കോംപ്ലക്സും ആധുനികവൽക്കരിച്ച 40 സ്മാർട്ട് ക്ലാസ് റൂമുകളും ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല സ്റ്റുഡന്റ് സെമിനിറ്റി സെന്ററിൽ പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവയുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന വിവിധ കോഴ്സുകൾക്കും ഗവർണർ തുടക്കം കുറിക്കും.
2: ഇന്ന് ലോക രക്ഷാകർത്തൃ ദിനം. കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കളുടെ പങ്ക് തിരിച്ചറിയുകയും ബഹുമാനിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. ടുഗദർ ഫോർ പാരന്റ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. തൃശൂർ പൂരം ഭാവിയിൽ കൂടുതൽ സുരക്ഷിതമായി നടത്താൻ ഒന്നിച്ചു പരിശ്രമിക്കണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു. ഇതിന് ആവശ്യമായ എല്ലാ സാങ്കേതിക മികവും ഒരുക്കണമെന്നും തൃശൂർ പൂരം എക്സിബിഷന്റെ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. സുരക്ഷിത വെടിക്കെട്ട് നിർമ്മാണ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന ശിവകാശി പോലെ നിർമ്മാണ കേന്ദ്രങ്ങൾ മാതൃകയാക്കി ഒരുക്കങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാൻ പരിശ്രമിക്കണമെന്നും സുരേഷ് ഗോപി നിർദ്ദേശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ മുന്നറിയിപ്പ് നൽകുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. നാളെയും സംസ്ഥാനത്തുടനീളം മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് നാളെ മഞ്ഞ ജാഗ്രത ഇല്ലാത്തത്. സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും അർദ്ധരാത്രിയോടെ 5 മില്ലിമീറ്ററോ അതിൽ കൂടുതലോ മഴ ലഭിച്ചു വരുന്നുണ്ട്. നാളെ വരെ കേരള ലക്ഷദ്വീപ് തീരത്ത് 55 കിലോമീറ്റർ വരെ വേഗത്തിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് വിലക്കുമുണ്ട്.
2: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഈ മാസം 9 അർദ്ധരാത്രി ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്ത് 52 ദിവസത്തെ നിരോധനം ജൂലൈ 31 വരെ തുടരും. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിലനിർത്തി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 5 വിക്കറ്റിന് കീഴടക്കിയാണ് ബംഗളൂരു കിരീടം സ്വന്തമാക്കിയത്. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 18 ഓവറിൽ ബംഗളൂരു മറികടക്കുകയായിരുന്നു. 12

0: ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഓൺമാർക്ക് പോർട്ടൽ സുരക്ഷിതമാക്കാൻ CBSE സൈബർ സുരക്ഷാ വിദഗ്ധരുടെ സംഘത്തെ നിയോഗിച്ചു. IIT വിദഗ്ധ സംഘത്തെയാണ് ഇതിന് ചുമതലപ്പെടുത്തിയതെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പോർട്ടലിലെ സുരക്ഷാവീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും CBSE അറിയിച്ചു. തിരിച്ചറിഞ്ഞ സുരക്ഷാവീഴ്ചകൾക്ക് പരിഹാരം കണ്ടെത്തിയതായും CBSE അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ക്യാമ്പയിന് കീഴിലെ യുവസംഗം പദ്ധതിക്ക് കോഴിക്കോട്ട് IIMൽ തുടക്കമായി. IIM ജമ്മുവുമായി സഹകരിച്ചാണ് കേരളത്തിലെ ആറാംഘട്ട വിനിമയ പരിപാടിക്ക് തുടക്കമായത്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഉച്ചയ്ക്ക് ശേഷം പ്രതിനിധികളുമായി സംവദിക്കും. ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 33 വിദ്യാർത്ഥികളാണ് 7 ദിവസത്തെ സംഗമത്തിൽ പങ്കെടുക്കുന്നത്. വന്ദേഭാരത് യാത്രക്കാർക്ക് നിലമ്പൂരിലേക്ക് കണക്ഷൻ ട്രെയിൻ ലഭിക്കാൻ ട്രെയിനുകളുടെ സമയം പുനഃക്രമീകരിക്കുമെന്ന് ദക്ഷിണ റെയിൽവേ അഡീഷണൽ ജനറൽ മാനേജർ വിപിൻ കുമാർ അറിയിച്ചു. കുലുക്കല്ലൂർ സ്റ്റേഷനിൽ ക്രോസിംഗ് സൌകര്യം ഈ മാസം 10 ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം ജില്ലയിൽ കിഴൂപ്പറമ്പിലെ പഴമ്പറമ്പിൽ 2000 വർഷത്തിനടുത്ത് പഴക്കമേറിയ കാൽക്കുഴികൾ കണ്ടെത്തി. കാലിക്കറ്റ് സർവകലാശാലയിലെ ചരിത്ര വിഭാഗം പ്രൊഫസർ ഡോക്ടർ പി ശിവദാസന്റെ നേതൃത്വത്തിലെ ഗവേഷകരാണ് ചരിത്രശേഷിപ്പുകൾ പരിശോധിച്ചത്. തൃക്കളയൂർ ക്ഷേത്ര ദേവസ്വത്തിന്റെ പറമ്പിലാണ് കാൽക്കുഴികൾ കണ്ടെത്തിയത്. കുട്ടികളിൽ നല്ല സംസ്കാരം വളർത്തിയെടുക്കാൻ രക്ഷിതാക്കളെ ശ്രമിക്കണമെന്നും മൂല്യങ്ങളറിഞ്ഞ് വളർന്ന പുതുതലമുറയിലാണ് ലോകത്തിന്റെ ഭാവിയെന്നും മാതാ അമൃതാനന്ദമയി ദേവി പറഞ്ഞു. കോഴിക്കോട് ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ആദ്യ ദിനത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു മാതാ അമൃതാനന്ദമയി. പ്രധാന വാർത്തകൾ വീണ്ടും. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് സ്കൂളുകൾ ഇന്ന് തുറക്കും. എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം. ഭരണകർത്താക്കൾ വിമർശനത്തിന് അതീതരല്ലെന്നും നാടിന്റെ നന്മയും പുരോഗതിയും ലക്ഷ്യമിട്ട വിമർശനങ്ങൾ വേണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. മിൽമാപ്പാലിന്റെ വിലവർദ്ധന ഇന്ന് പ്രാബല്യത്തിൽ. കാർഷിക പ്രചാരണ പദ്ധതി ഖേത് ബച്ചാവോ അഭിയാന് രാജ്യത്ത് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: ദൈവമേ, തങ്കപ്പച്ചേട്ടൻ തോർത്തും തോളയിലിട്ടുണ്ട് പോകുന്ന പോക്ക് കണ്ടോ?
1: എവിടെ പോവാന്ന് മനസ്സിലായോ?
0: അത് പിന്നെ എനിക്ക് അറിഞ്ഞുകൂടായോ? ഇന്ന് കാളച്ചണ്ടുള്ള ദിവസം ഇല്ലയോ?
1: അതെ, ചന്തയുള്ള ദിവസം വെളുപ്പിനെ എഴുന്നേറ്റ് കുളിച്ച് തോർത്തെടുത്ത് തോളയിലിട്ടുണ്ട് അങ്ങ് ഇറങ്ങും.
0: എന്റെ സംശയം അതല്ല. അവിടെ ചെന്ന് നിന്നാൽ ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കുവോ?
1: തനിക്കെന്താ, ആരെന്തോ കൊടുത്താലും പുള്ളിക്കാരൻ വാങ്ങത്തില്ല. ചന്തയിൽ കൊണ്ടുവരുന്ന പശുക്കളെയും ആടുകളെയും ഒക്കെ നോക്കി നിന്നിട്ട് ഒരു 12-12 ആകുമ്പോ പുള്ളിക്കാരൻ ഇനി തിരിച്ചു പോരും.
0: മനസ്സിനൊരു സന്തോഷം.
1: അതെ, ഒരു കാലത്ത് ഈ നാട്ടിൽ ആർക്കേലും പശുവിനെയോ ആടിനെയോ എല്ലാം വേണമെങ്കിൽ തങ്കപ്പൻ ചേട്ടനെ പോയി കണ്ടാ മതി എന്ന് വിചാരിച്ച് അമിതമായി കമ്മീഷൻ കാശൊന്നും പുള്ളിക്കാരും മേടിക്കത്തില്ല. വാങ്ങുന്നവനും വിൽക്കുന്നവരും എന്തു കൊടുത്താലും അത് സന്തോഷത്തോടെ വാങ്ങും.
0: അതുകൊണ്ടെന്താ, മക്കളെല്ലാം പഠിച്ച ഉദ്യോഗസ്ഥന്മാരായില്ലയോ?
1: അതെ, പുള്ളിക്കാരൻ ഇങ്ങനെ മാസാമാസം ചന്തയിൽ പോകരുന്ന് പിള്ളേരൊക്കെ വിലക്കിയതാ, നടന്നില്ല.
0: അവരാ ഉത്തമരായ മക്കള്. വേറെ ചില മക്കളായിരുന്നെങ്കിൽ അച്ഛൻ കന്നുകാലി കച്ചവടക്കാരനാണെന്ന് പറയത്തേ ഇല്ല.
1: വെറും പശുവിനെ കച്ചവടക്കാരൻ മാത്രമല്ല, അത്യാവശ്യം പശു ചികിത്സ ഉണ്ടായിരുന്നു, അതിനൊന്നും കാശും മേടിക്കത്തില്ല.
0: പശുക്കളെയൊക്കെ ലക്ഷണം നോക്കി കാര്യം പറയുന്ന ആളാണെന്ന് ചിലരൊക്കെ ഇവിടെ വന്നവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: 28-ാം ദിവസമേ പുല്ല് പറിച്ച് അയലത്തെ പശുക്കൾക്കും കൊണ്ടിട്ട് കൊടുക്കും. ഇത്തരത്തിലുള്ള മനുഷ്യരെ ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടുവോ?
0: സാധാരണക്കാരനായിട്ടും തനി നാട്ടും പുറത്തുകാരനായിട്ടും ജീവിക്കുന്ന ആൾക്കാരെ കാണുമ്പോ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം.
1: എടാ, നിനക്കിപ്പോ ലോഡടിയാണോ പണി?
2: ലോഡടിയോ? എനിക്കോ? അമ്മാവിന് കാഴ്ചക്കറ ഉണ്ട് കേട്ടോ, ഞാൻ ആയിരിക്കത്തില്ല, വേറെ ആരെങ്കിലും ആയിരിക്കും ലോഡടിക്കുക.
0: ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് കണ്ണിന് ഒരു കുഴപ്പവും ഇല്ല. നിന്നെ കണ്ടാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടായോ?
2: അമ്മാവി, ഞാൻ എന്തോ ലോഡടിച്ചു പോകാനാ നിങ്ങൾ ഈ പറയുന്നേ? വീട്ടിലേക്ക് അരി കൊണ്ടുവന്നത് പോലും കടയിൽ നിൽക്കുന്ന ഷൺമുഖനാ.
1: അരിയും പിണ്ണാക്കിയും ലോഡടിച്ച കാര്യമല്ല പറഞ്ഞത്. കാഞ്ചിരമൂട്ടിലെ സുകുമാരനെ ബൈക്കിന്റെ പുറകെ ഇരുത്തി പല പ്രാവശ്യം നീ ട്രിപ്പ് അടിച്ചത് ഞങ്ങള് കണ്ടല്ലോ.
2: അക്കാര്യാണോ നിങ്ങൾ ഈ പറയുന്നേ?
0: അയ്യോ, എന്താ അത് ലോഡല്ലയോ?
2: അമ്മാവി, അക്കാര്യം വെളിയിൽ പറയാനൊക്കത്തില്ല, നാണക്കേടാ.
1: എന്താടാ?
2: സുകുമാരൻ ചേട്ടന്റെ അണപ്പല്ലിന് രണ്ടും വേദനയാ.
0: അതിന് നിന്റെ ബൈക്കിന്റെ പുറകിലിരുന്ന പല്ലുവേദന മാറുവോ?
2: അമ്മാവി, അങ്ങേര് മൂലം വേദന അനുഭവിച്ചത് ഞാനാ. ആദ്യം ടൗണിലുള്ള ഒരു ദന്താശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോ റൂട്ട് കനാൽ നടത്തണം, 8,000 രൂപ ആകുമെന്ന് പറഞ്ഞു.
1: അത് കേട്ടപ്പോൾ തന്നെ സുകുമാരൻ ഞെട്ടിക്കാണും.
2: ആലോചിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് വേറൊരു ദന്തിസ്റ്റിന്റെ അടുക്ക കൊണ്ടുപോയി. അവിടെ 8,500 രൂപ ചോദിച്ചത്.
0: പിന്നെ തിരിച്ച് ആദ്യം കാണിച്ച സ്ഥലത്ത് തന്നെ വന്നോ?
2: ഇല്ല, പിറ്റേ ദിവസം കിഴക്കേക്കരയുള്ള ഒരു സ്ഥാപനത്തിൽ പോയി. അവര് 7,000 രൂപ പറഞ്ഞു.
0: അവിടെ ചെയ്യിച്ചോ?
2: അവിടെ ചെയ്യിക്കാൻ പോകാൻ എന്നെ വിളിച്ചത്. എന്റെ ബൈക്ക് വർക്ക്ഷോപ്പിൽ ആയതുകൊണ്ട് ഞാൻ പോയില്ല.
0: ഓട്ടോ വിളിച്ചങ്ങ് പോട്ടെ.
2: അമ്മാവിക്ക് എന്താ, ഓട്ടോ ഒന്നും വിളിച്ചില്ല. ആരാണ്ട് പിള്ളേരുടെ ബൈക്ക് വന്നപ്പോ അവിടെ കൈ അണിച്ച് കീർത്തി അവർ അവിടെ കയറി അങ്ങ് പോയി.
0: അണപ്പല്ല് വേദനിച്ചാലും വേണ്ടല്ലേ, ഓട്ടോ കൂലി കൊടുക്കണ്ടല്ലോ.
2: അമ്മാവി, ആ ബൈക്ക് ഒരു കട്ടറിൽ വീണ്. സുകുമാരൻ ചേട്ടന്റെ മുൻപല്ല് പകുതി അങ്ങ് ഒടിഞ്ഞുപോയി. ഓടിച്ച തിറക്കന്റെ മുട്ടും പൊട്ടി. അവനാണേ ലൈസൻസും ഇല്ല, വണ്ടിക്ക് ബുക്കും പേപ്പറും ഇല്ല.
0: മുട്ട അവിടെ നിക്കട്ടെ, പല്ലിന്റെ കാര്യം പറ.
2: ഇന്നലെ ഭാര്യയായിട്ട് ആശുപത്രി പോരാട്ട് അറിഞ്ഞ്. ഞാൻ വിളിച്ചൊന്നുമില്ല, വിളിച്ച പിന്നെ എനിക്ക് കുരുവാകും.
1: അപ്പൊ എനിക്ക് കാശ് കൂടുമല്ലോ. മുറിഞ്ഞ പല്ല് മാറ്റി വേറെ വെക്കുകയും വേണം, അണപ്പല്ല് ശരിയാക്കുകയും വേണം.
0: മുറിഞ്ഞ പല്ലിന്റെ കഷണം സുകുമാരൻ നോക്കിയെടുത്ത് ഫെവിക്കോള് വെച്ചൊട്ടിച്ച് അവിടെ വെക്കും.
1: പലതരം കൊതി ആർട്ടിസ്റ്റുമാരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇതുപോലൊരു സാധനത്തെ ഞാൻ കണ്ടിട്ടില്ല.
0: ഈ സുകുമാരന്റെ മക്കളൊക്കെ വിദേശത്തല്ലയോ? അവര് കാശൊന്നും വായിക്കത്തില്ലയോ?
2: കാശിനൊന്നും ഒരു കുഴപ്പമില്ല അമ്മാവി, പക്ഷേ ചെലവാക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാ.
0: ചെലവാക്കണ്ട, കൂട്ടി വെക്കട്ടെ. ചാകുമ്പോ ഈ നോട്ടെല്ലാം കൂടെ കടിച്ചു പിടിപ്പിച്ചോണ്ട് വേണം ദഹിപ്പിക്കാന്.
1: ഈ സുകുമാരന്റെ അച്ഛന് വിദേശ സ്വഭാവക്കാരനായിരുന്നു, ഒരിക്കലും ബസ് കയറത്തില്ല, പരമാവധി നടന്നേ പോകത്തുള്ളായിരുന്നു. ആ പാരമ്പര്യ ഗുണമായത്.
0: കാശിനോട് ആർത്തിയുള്ളവൻ കാശിക്ക് പോയാൽ എങ്കീശ അഴിക്കില്ല.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. ഇപ്പം ഇന്ന് June 1 തിങ്കളാഴ്ച. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയിൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത് സ്കൂൾ ഉറപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ കുട്ടികളുടെ പ്രവേശനോത്സവ ചടങ്ങുകളും കാര്യങ്ങളും ആയിട്ടൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് താണ്ടെ രാവിലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഭയങ്കര സൈലന്റ് റോഡുകളൊക്കെ ആയിരുന്നു നമ്മുടെ ഇവിടെ ജംഗ്ഷനിലും കാര്യങ്ങൾക്കും എല്ലാം ഇങ്ങനെ ശാന്തമായി കിടക്കുന്നു. പക്ഷേ കുറച്ചുകൂടി അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ലക്ഷണമൊക്കെ മാറി. നമ്മുടെ സ്കൂളിൽ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നതിൻ്റെ തിരക്കും കാര്യങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ തുടങ്ങും. ഓരോരോ റഷ് ഇങ്ങനെ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളുടെ കുട്ടികൾക്ക് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഓട്ടോച്ചേട്ടന്മാരായാലും വണ്ടിക്കാരായാലും ഒക്കെ ഈ കുട്ടികളൊക്കെ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒന്ന് നിർത്തി കൊടുത്തേക്കണേ. ആരും അതൊന്നും അത്ര ശ്രദ്ധയില്ലായ്മയോടുകൂടി കാര്യങ്ങളൊന്നും ഹാൻഡിൽ ചെയ്യുന്നവരല്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ആ ഒരു കുട്ടികൾ റോഡിലൂടെ പോകുമ്പോൾ അവരുടെ ആ ഒരു എല്ലാവരും കുഞ്ഞുകുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ റോഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ തേരാപ്പാര ഇങ്ങനെ ഓട്ടവും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കൊടുത്തേക്കുക. അതേപോലെ തന്നെ ബസ്സിനകത്ത് പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ശ്രദ്ധിച്ച് മാതാപിതാക്കളൊക്കെ അവരെ ഇങ്ങനെ ബസ്സിനകത്ത് കയറ്റി അവരെ സ്കൂളിലേക്ക് ആക്കാനൊക്കെ ശ്രമിക്കുക. തിരിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോഴും ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. കഴിഞ്ഞ ദിവസം അംഗനവാടി കുട്ടികളുടെ പ്രവേശനോത്സവ ചടങ്ങുകളായിരുന്നു. വളരെയധികം മനോഹരവും വളരെയധികം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണുമ്പം വളരെയധികം സന്തോഷവും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. കുട്ടികളൊക്കെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളെന്നൊക്കെ പറയുന്നത് വളരെയധികം ടോക്കേറ്റീവ്, അതായത് സംസാരിക്കാനായിട്ട് കൂടുതൽ ഇതുള്ള കുട്ടികളൊക്കെയാണ് ഇപ്പോഴത്തെ കുട്ടികളെന്നൊക്കെ പറയുന്നത്. അപ്പം വളരെയധികം സന്തോഷവും വളരെയധികം എന്താ പറയുക, നമുക്കൊരു ഒരു മനസ്സിനൊരു കുളിർമയായിരുന്നു ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ. അപ്പം ഇന്ന് നമ്മുടെ 1-ാം ക്ലാസ് മുതലുള്ള കുട്ടികൾ അല്ലെങ്കിൽ PKG മുതലുള്ള കുട്ടികളുടെയൊക്കെ പ്രവേശനോത്സവ ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലായിടത്തും ഇങ്ങനെ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയൊക്കെ ചെയ്യും. അത് കൂടാതെ നമുക്ക് ഇന്ന് ഓണാട്ടുകാര പാസഞ്ചറിൽ കുറച്ച് കാര്യങ്ങൾ നമുക്കിങ്ങനെ സംസാരിക്കാനും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അഭിപ്രായങ്ങൾ പറയാനുമുണ്ട്. വളരെ ഒരു ഇത്തിരി ചൂടേറിയ ടോപ്പിക്കാണ് നമുക്കിന്ന് സംസാരിക്കാനും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. കാരണം വളരെയധികം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, കൂടുതൽ TVകളിലായിക്കോട്ടെ നമ്മുടെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ ന്യൂസിലായിക്കോട്ടെ വളരെയധികം കൂടുതലായിട്ട് ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മളിപ്പോൾ കുഞ്ഞുകുട്ടികളുടെ കാര്യം പറഞ്ഞതോടുകൂടി തന്നെ ഒരു കുഞ്ഞുകുട്ടിയുടെ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ നടന്ന ആ ഒരു വാർത്തകളും കാര്യങ്ങളും ഒക്കെ. അപ്പം എന്താണ് നമ്മളുടെ മനുഷ്യർക്ക് പറ്റുന്നത് അല്ലേ, നമ്മുടെ ആൾക്കാർ ഏത് തലത്തിൽ ചിന്തിക്കുന്നു, എങ്ങനെയൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ അധികം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും റേഡിയോയിൽ നമ്മളിതുപോലെ ഞാനിതുപോലെ വന്നിരുന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ നന്നായിട്ട് ചിന്തിക്കൂ, നന്നായിട്ട് പ്രവർത്തിക്കൂ, നമ്മൾ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ പോലും അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ആ ഒരു കുഞ്ഞു കുട്ടിയോട് പോലും അത്രയധികം ക്രൂരത കാണിക്കുന്ന ആളുകളും നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതായത് എന്ത് ചെയ്തിട്ടാണ് ഒരു 1.5 വയസ്സുകാരൻ 51 പാടുകളുമായിട്ടും ആന്തരിക അവയവങ്ങൾക്ക് വളരെയധികം ക്ഷതമേറ്റ് ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടായി അത് മരിക്കേണ്ട ഒരു സ്ഥിതി ഒരു 1.5 വയസ്സുകാരൻ, അതായത് ഇന്നലെ പറയുന്നത് കേട്ടത് 80 വർഷം സഹിക്കേണ്ട ആ ഒരു കാര്യം 1.5 വർഷം കൊണ്ട്, ജനിച്ച് വീണ ആ ഒരു കുട്ടി 1.5 വർഷം കൊണ്ട് സഹിക്കേണ്ടി വന്നു എന്ന് പറയുന്ന വളരെയധികം വിഷമകരമായ ഒരു കാര്യവുമാണ്. അതായത് ഈ കുട്ടി മരിക്കുന്നതിന് ഒരു കൃത്യ
ഒരു മാസം മുൻപ് അതിൻ്റെ രണ്ട് കൈയും ഒടിഞ്ഞിട്ട് അതിൻ്റെ അമ്മയായിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുമ്പോൾ ഒരു വ്ളോഗർ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിതൊന്നും സംസാരിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കണം അവന് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ പോയത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പം എന്താണ് നമ്മുടെ കുഞ്ഞു കുട്ടികളുടെ സുരക്ഷ ഇന്ന് എത്രത്തോളം എത്തി നിൽക്കുന്നു എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700912. ഇത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടിയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് എടുത്തു വെച്ച വിഷയം, തുടങ്ങി വെച്ച വിഷയം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മളുടെ കുഞ്ഞു കുട്ടികളുടെ സുരക്ഷിതത്വം. കുഞ്ഞുകുട്ടികൾ മാത്രമല്ല, നമ്മളുടെ കുട്ടികളുടെ സുരക്ഷിതത്വം ഈ വന്ന കാലത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രധാനമായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിച്ചത്. കാരണം നമ്മളിന്ന് എടുത്തു വെച്ചത്, കാര്യം അത് പറയാനുള്ള വിഷയം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മളുടെ നാട്ടിൽ നടന്ന, നെടുമങ്ങാട് നടന്ന ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. വളരെയധികം ദയനീയവും വിഷമകരവുമായ ഒരു സംഭവം നമ്മളുടെ നാട്ടിൽ നടന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു കാര്യം എടുത്തിരിക്കുന്നത്. കാരണം ഓരോ കാര്യം, ആ ഒരു ഈ ഒരു വാർത്തകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പം ആദ്യം മനസ്സിലേക്ക് വന്നതും ഓടിയെത്തിയതും ഈ കുഞ്ഞിൻ്റെ രണ്ട് കൈകളും ഒടിഞ്ഞ അവസ്ഥയിൽ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന സമയത്ത് ഒരു വ്ളോഗർ എടുത്ത ആ ഒരു വീഡിയോ ആണ് ആദ്യം മനസ്സിലേക്ക് ഓടി വന്നത്. അപ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് എല്ലാവരും ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും, എങ്ങനെയായിരിക്കും ഇതിൻ്റെ രണ്ട് കൈയും ഒടിഞ്ഞിരിക്കുകയെന്ന്. പക്ഷേ കമൻസിൽ അവൻ്റെ അത് കുരുത്തക്കേടാണ്, അല്ലെങ്കിൽ അവൻ അത്രയും കുരുത്തക്കേട് കാണിച്ചിട്ടും അത് അവൻ്റെ ആ ഒരു മുഖത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കളിയാക്കിയ സമയത്തും ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനൊരു വിഷയവും ഇത്രയും ഒരു ക്രൂരത അതിന് പിറകിലായിട്ട് ആ ഒരു കുഞ്ഞിനോട് കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമൊന്നും ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് അറിയാൻ, ആ സത്യം അറിയാൻ ഇന്നലെ മെനങ്ങാന്ന് വരെ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വന്നു. എല്ലാവർക്കും ആ ഒരു കാര്യം കേൾക്കാൻ മെനങ്ങാന്ന് വരെ ആ ഒരു ഇങ്ങനെ നമുക്ക് അതിൻ്റെ മരണവാർത്ത കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ സത്യം അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഭക്ഷണം കൊടുത്തപ്പോൾ അത് ഛർദ്ദിക്കുകയുണ്ടായി, അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടത് എന്ന് പറയുമ്പോഴും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇവൻ്റെ ദേഹത്ത് 51 പാടുകളും, ഈ കുഞ്ഞിൻ്റെ ദേഹത്ത് 1.5 വയസ്സുള്ള കുഞ്ഞാണെന്ന് ആലോചിക്കണം, 51 പാടുകളും സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുകളും ആന്തരിക അവയവങ്ങളിലുണ്ടായിട്ടുള്ള ആ ഒരു ബ്ലീഡിങ്ങും കാര്യങ്ങളും ഒക്കെ. അങ്ങനെയാണ് അത് മരണപ്പെടുക എന്ന് പറയുമ്പം ഒരു കുഞ്ഞുകുട്ടിയോട് കാണിക്കാൻ, ഇത്തരം ഒരു കാര്യങ്ങൾ കാണിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു, അല്ലെങ്കിൽ ഒരു ചോദ്യം എല്ലാവർക്കുമുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ചുറ്റിനുമുള്ള എല്ലാവരെയും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ആളുകൾ നമ്മളുടെ മനുഷ്യർക്കിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളൊരു തോന്നലോടുകൂടി തന്നെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് നമുക്കൊരു കാര്യം ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുക. കാര്യം കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും പറയും ദൈവത്തിൻ്റെ വരങ്ങളാണ്, എല്ലാം ശരിയാണ്. പക്ഷേ അങ്ങനെ പോലും മനസ്സിൽ ചിന്തിക്കാൻ കഴിയാത്ത ആളുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുക. കഴിഞ്ഞ ദിവസം ഇയാളെ ഇൻക്വസ്റ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടുകാരെല്ലാവരും കയ്യേറ്റം ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവരിൽ ആരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഈ കുട്ടിയെ സംരക്ഷിക്കാനുള്ളൊരു കാര്യത്തിന് ആ ഒരു മുൻകൈ എടുത്തിരുന്നുവെങ്കിൽ അതിനുള്ളൊരു ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം കൂടി എൻ്റെ മനസ്സിൽ തോന്നിയതാണ് കേട്ടോ. കാര്യം ഈ കുഞ്ഞിനോട് ഇവർ കാണിക്കുന്ന ക്രൂരതയെല്ലാം അവിടുത്തെ ആളുകൾക്കറിയാം എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനകത്ത് ആളുകൾ പറയുന്നുണ്ട് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്നാൽ അവർക്ക് അങ്ങനെ ഒരു സൂചന കിട്ടിയ സമയത്തെങ്കിലും ഇത്തരമൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്തരമൊരു കാര്യം ആ കുട്ടിയോട് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സൂചന അവർക്ക് കിട്ടിയിട്ടും അവർ അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനൊരവസ്ഥ അതിന് വരില്ലായിരുന്നു എന്നാലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാര്യമാണ്. അപ്പോൾ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544009912 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് വിളിച്ച് അഭിപ്രായങ്ങൾ പറയൂ. നമുക്ക് ആകാശവാണി വാർത്തകൾ കേൾക്കാൻ സമയമായി, എന്നിട്ട് തിരികെ എത്താം.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറിയുടെ കരുത്തിൽ ഐപിഎൽ കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലീങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച ചെയ്യും. ഓങ് ലീങ് ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകും. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ സി ആർ പാട്ടീലും ജിതേന്ദ്ര സിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് ബിൻ പോർട്ടലും നാളെ ഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ജൽ സഞ്ജയ്, ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ നിർണയത്തിനും നിരീക്ഷണത്തിനുമായി ഉപഗ്രഹ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്താൻ ജലശക്തി മന്ത്രാലയവും ISRO തമ്മിൽ ധാരണാപത്രവും ചടങ്ങിൽ ഒപ്പുവയ്ക്കും. 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺ സ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിലെ സുരക്ഷാ വീഴ്ചകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് CBSE. പോർട്ടലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ സർക്കാർ ഏജൻസികൾ, IIT എന്നിവിടങ്ങളിൽ നിന്നും സൈബർ സുരക്ഷാ വിദഗ്ധരുടെ പ്രത്യേക സംഘത്തെ വിന്യസിച്ചതായും അധികൃതർ വ്യക്തമാക്കി. സുരക്ഷാ വീഴ്ചകൾ വിശദമായി പരിശോധിച്ചു വരികയാണെന്നും തിരിച്ചറിഞ്ഞവ പരിഹരിച്ചതായും CBSE അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കും. സൈബർ ഭീഷണികളെക്കുറിച്ച് കുട്ടികൾക്ക് അവബോധം നൽകുന്നതിനായി കേരള പോലീസിന്റെ സൈബർ ഡോം വിഭാഗമാണ് പരിപാടി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സംസ്ഥാനതല പ്രവേശനോത്സവം രാവിലെ 9:30 മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രവേശനോത്സവങ്ങളും ഇതോടൊപ്പം നടക്കും. 300,000 കുട്ടികൾ സംസ്ഥാനത്ത് ഉടനീളമുള്ള സ്കൂളുകളിലായി ഇന്ന് 1 ക്ലാസ് പഠനം ആരംഭിക്കും എന്നാണ് കണക്കുകൂട്ടുന്നത്. സ്കൂളുകളുടെ പരിസരങ്ങളിലും പ്രധാന കവലകളിലും രാവിലെ 7 മുതൽ 10 വരെയും വൈകിട്ട് 3 മുതൽ 5 വരെയും അധിക പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ സമയത്ത് ടിപ്പർ ലോറികൾ ഓടിക്കുന്നതിന് നിരോധനമുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ED അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് രാജ വിജയരാഘവൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലും മാഹിയിലും വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണ് ഉള്ളതെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. അതേസമയം കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA ആയ മുഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. 2026 IPL ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഇന്നലെ രാത്രി അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ 5 വിക്കറ്റിനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്.
3: ആവേശം വാരിവിതറിയ മത്സരത്തിൽ വിരാട് കോഹ്ലിയുടെ വെടിക്കെട്ട് അർദ്ധസെഞ്ചുറിയുടെ കരുത്തിലായിരുന്നു ബംഗളൂരുവിന്റെ തുടർ കിരീട നേട്ടം. വിരാട് കോഹ്ലി 42 പന്തിൽ നിന്ന് 3 സിക്സറുകളും 9 ഫോറുകളുമടക്കം 75 റൺസോടെ പുറത്താകാതെ നിന്ന് ടീമിനെ വിജയ സോപാനത്തിലേക്ക് നയിക്കുകയായിരുന്നു. വെങ്കടേഷ് അയ്യർ 16 പന്തിൽ നിന്ന് 32 റൺസ് എടുത്ത് മികച്ച പിന്തുണ നൽകി. അർദ്ധ സെഞ്ചുറി നേടിയ വാഷിംഗ്ടൺ സുന്ദറിന്റെ 50 നോട്ട് ഔട്ട് പോരാട്ടമാണ് ഗുജറാത്തിന് ഭേദപ്പെട്ട സ്കോർ സമ്മാനിച്ചത്. കിരീട നേട്ടത്തിൽ RCB ബൌളേഴ്സും നിർണായകമായ പങ്കുവഹിച്ചു. റാസിക് സലാം 3 വിക്കറ്റും ഭുവനേശ്വർ കുമാർ, ജോഷ് ഹേസൽവുഡ് എന്നിവർ 2 വിക്കറ്റുകൾ വീതവും വീഴ്ത്തി.
0: ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകാശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്ന് 33 യുവ പ്രതിനിധികൾ കോഴിക്കോട് IIM എത്തി. ഇന്ന് IIM കോഴിക്കോട് ക്യാമ്പസിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യും. കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സ്ഥാപിച്ച ഫോക് ലോർ ആർട്ട് ഗാലറിയും കൈത്തറി മ്യൂസിയവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. സർവകലാശാല പുതുതായി ആരംഭിക്കുന്ന ഡാറ്റാ സെന്ററിന്റെയും ഫോറിൻ ലാംഗ്വേജ് സെന്ററിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക വിജ്ഞാപനം ഇന്ന് പുറപ്പെടുവിക്കും. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്നിവർ ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. ലോക ക്ഷീര ദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ വരും. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിക്കുന്നു. 35 പുതിയ മന്ത്രിമാരെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തും. ഇന്ന് രാവിലെ 11 മണിക്ക് ലോക്ഭവനിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കും. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ 41 ഉയരും. ഹിമാചൽ പ്രദേശിലെ 4 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 3 എണ്ണവും നേടി BJP. ധർമ്മശാല, സോളൻ, മാണ്ഡി എന്നിവിടങ്ങളിൽ പാർട്ടി വൻ വിജയം നേടി. പാലമ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ കോൺഗ്രസ് പാർട്ടി നേടി. ശ്രീബുദ്ധന്റെ പ്രധാന ശിഷ്യന്മാരായ അർഹദ് സാരിപുത്രന്റെയും അർഹദ് മഹാമൊഗല്ലാനന്റെയും തിരുശേഷിപ്പുകൾ മംഗോളിയൻ തലസ്ഥാനമായ ഉലാൻബാത്തറിലുള്ള മഠത്തിൽ ആചാരപൂർവ്വം പ്രതിഷ്ഠിച്ചു. ഈ വർഷത്തെ ബുദ്ധപൂർണിമ ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഈ ചടങ്ങുകൾ നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ്ങുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2nd പതിപ്പ് ഇന്ന് ന്യൂഡൽഹി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മധ്യവേനൽ അവധിക്ക് ശേഷം കേരളത്തിൽ സ്കൂളുകൾ ഇന്ന് തുറക്കുന്നു. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി വി.ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിരാട് കോഹ്ലിയുടെ അപരാജിത സെഞ്ചുറിയുടെ അർദ്ധസെഞ്ചുറിയുടെ കരുത്തിൽ IPL കിരീടം നിലനിർത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷനാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ട് ോ അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
7: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
8: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AIR, റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: തിരികേത്തം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ്. അപ്പൊ നമ്മളിന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് കുഞ്ഞു കുട്ടികളുടെ സുരക്ഷിതത്വം എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. അതായത് ഇപ്പം ഏതെങ്കിലും ഒരു അപകടം പറ്റിയ കുട്ടികളെ നമ്മൾ ഓടിക്കൊണ്ട് ചെല്ലുന്നത് ആദ്യം ഡോക്ടേഴ്സിൻ്റെ അടുത്തായിരിക്കും അല്ലേ. അപ്പം അപകടത്തിൽപ്പെടുന്ന കുട്ടികളെ നമ്മൾ പരിചരിക്കുമ്പോഴും ഡോക്ടർമാരായിക്കോട്ടെ മെഡിക്കൽ സംഘമായിക്കോട്ടെ പ്രത്യേക ഒരു പ്രോട്ടോക്കോളുകൾ കാര്യങ്ങളുമാണ് അവർ പാലിക്കാറുള്ളത്. അതായത് ഈ മുതിർന്നവരുടെ ശരീരത്തിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളുടെ അവയവങ്ങളും അവരുടെ ശരീരഘടന എന്നൊക്കെ പറയുന്നത് വളരെ മൃദുലമാണ് അല്ലേ. അപ്പോൾ അവരുടെ ചികിത്സയ്ക്കും പ്രത്യേകം വൈദഗ്ധ്യം ആവശ്യമാണ്. ഇപ്പം ഡോക്ടർ അടിയന്തര പരിശോധനകൾ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മുടെ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ ജീവൻ രക്ഷിക്കാനുള്ള അടിയന്തര നടപടികളാണ് ഡോക്ടർമാർ സ്വീകരിക്കുന്നത്. ഇതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് പ്രക്രിയകളും കാര്യങ്ങളും ഒക്കെയുണ്ട്. ഇനിയിപ്പം ശാരീരിക പരിശോധന ആയിക്കോട്ടെ, അപ്പം ഈ അപകടം പറ്റിയ കുട്ടികൾക്ക് ഇപ്പം തലയ്ക്കൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് ഈ അപകടം പറ്റാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ അമിതമായിട്ട് ഛർദ്ദിക്കുകയോ അബോധാവസ്ഥയിലാവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ തന്നെ സി ടി സ്കാൻ അല്ലെങ്കിൽ MRI സ്കാനൊക്കെ ഇപ്പം നോർമലി ഇപ്പം നമുക്കായിക്കോട്ടെ അവർ നിർദ്ദേശിക്കാറുണ്ട്. ഇനി ആന്തരിക രക്തസ്രാവമുണ്ടോ എന്ന് കണ്ടെത്താനായിട്ട് അൾട്രാസൗണ്ട് സ്കാനിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ നമ്മൾക്കിടയിൽ ഉള്ളപ്പോഴും എന്തുകൊണ്ട് ഈ കുട്ടിയെ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. കാര്യം പ്രത്യേകിച്ച് നമ്മുടെ ഡോക്ടർമാർ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഏതെങ്കിലും അപകടം പറ്റുന്ന കുട്ടികളെ നിങ്ങൾ പ്രത്യേകം പരിചരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനുള്ള കാരണം എന്താണ്, എന്തുകൊണ്ട് ഈ കുട്ടിക്ക് ഇങ്ങനെ പറ്റി എന്നുള്ളൊരു ചോദ്യം നമ്മളവിടെ ചോദിക്കുകയും അതിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ലഭിച്ചില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ വിട്ട് കളയില്ല എന്ന് തന്നെ നമ്മൾ കരുതുന്നു. ഡോക്ടർമാർ ഇതിനകത്ത് അടിയന്തരമായിട്ട് ഇടപെട്ടാൽ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുട്ടികൾ ഇങ്ങനെ മറിഞ്ഞു വീഴുകയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു കയ്യോ ഒരു കാലൊക്കെ ഓടിയുന്നത് സ്വാഭാവികം. അത്രയ്ക്കധികം സിറ്റുവേഷനിലായിരിക്കും ചിലപ്പം ഈ രണ്ട് കൈയും മുടിയുക എന്നൊക്കെ പറയുന്നത്. അപ്പം അവരെടുത്തൊരു ഇതിനുള്ള മറുപടി, ഈ കുട്ടിക്ക് ഇതെന്ത് പറ്റി, എങ്ങനെയാണ് ഈ കുട്ടിക്ക് ഈ അപകടം പറ്റുന്നത്, എങ്ങനെയാണ് ഈ രണ്ട് കൈയും മുടിയുന്ന സിറ്റുവേഷനിലൊക്കെ എത്തിയത്, അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഓരോ തോന്നലായിരിക്കും അല്ലേ. നമ്മൾ ഇങ്ങനെ ആ കുഞ്ഞിനെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടായിരിക്കും ഇത്തരമൊരു കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി എത്തുന്നത്. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു മറുപടി നമ്മളുടെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ കാര്യങ്ങൾ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പം എത്രത്തോളം നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സുരക്ഷിതത്വം വെക്കുന്നോ, എത്രത്തോളം നമ്മൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് ശ്രദ്ധ പുലർത്തുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കുറച്ചുകൂടി നമുക്ക് ഇങ്ങനെ മനസ്സിലാവും. ഇപ്പം കഴിഞ്ഞ ദിവസവും ഈ കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കളയുക, അവരെ ഡംപ് ചെയ്യുക എന്നുള്ളൊരു അവസ്ഥകളും കാര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ എല്ലാവരും ചോദിച്ചൊരു കാര്യമുണ്ടായിരുന്നു, നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കുട്ടികളില്ലാത്ത ആർക്കെങ്കിലും ആ കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർ പൊന്നുപോലെ നോക്കില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം എല്ലാവരുടെയും മനസ്സിലിങ്ങനെ പോകുന്നുണ്ട്. ശരിയാണ്, നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നോക്കാൻ തയ്യാറുള്ളവരും അതിന് മനസ്സുള്ളവരുമൊക്കെ ഒരുപാട് നമ്മളുടെ ചുറ്റിനുമുണ്ട്. അവർക്ക് ആർക്കെങ്കിലും കൊടുത്താൽ മാത്രം മതിയായിരുന്നു അല്ലേ, അത് അതിനോട് ഇത്രയും ക്രൂരത കാണിക്കേണ്ട ഒരു കാര്യം ില്ലായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നമ്മൾക്ക് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം.
0: പറഞ്ഞോളൂ
1: ചേച്ചി. ഇത് ഒരു വന്നത് ഈ കുഞ്ഞിനീ ഗതിയോട് വരത്തില്ലായിരുന്നല്ലോ യഥാർത്ഥ അച്ഛന്റെ ലയിപ്പിക്കായിരുന്നെങ്കിൽ.
0: യഥാർത്ഥ അച്ഛൻ മരിച്ചുപോയായിരുന്നു എന്നുള്ളൊരു വാർത്തയാണുള്ളത്.
1: അതെ, എനിക്കറിയത്തില്ല. എന്നാലും അത് കടും പോരായി പോയില്ലയോ. ആ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല, കൂടുതലായിട്ട് കുട്ടികളെ ഉദ്ധരിക്കെങ്കിൽ എവിടെ പിന്മാറിയാ പോരായിരുന്നു. ഈ ഒന്നര വയസ്സുള്ള കുഞ്ഞ് ഇത്രയും ദുരിതങ്ങള് അനുഭവിക്കേണ്ടി വന്നില്ലയോ?
0: അതായത് നമ്മള് ഇപ്പം അച്ഛൻ്റെയോ അമ്മയുടെയോ കയ്യിലായിക്കോട്ടെ, അച്ഛൻ്റെയോ ആരെ ആരെ നോക്കാൻ ഇഷ്ടമുള്ള ആരാണെങ്കിലും ഓക്കെ, ആരുടെയും കയ്യിലായിക്കോട്ടെ, പക്ഷെ കുഞ്ഞുങ്ങളെ നോക്കുക അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് നമ്മൾ അത്രയേറെ നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഇപ്പം നോക്കുന്നതിൽ നമ്മൾ അവരെ എങ്ങനെ പരിപാലിക്കുന്നു, അവരെ എങ്ങനെ ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം, പ്രത്യേകിച്ച് കുഞ്ഞുകുട്ടികളാവുമ്പം അവർക്കൊരുപാട് വാശികളും അവർക്കൊരുപാട് കുഞ്ഞു കുഞ്ഞു കുസൃതികളും ഒക്കെ കാണും. സത്യം പറഞ്ഞാൽ അതൊക്കെ അങ്ങ് വളരെയധികം രസിക്കേണ്ട ഒരു പ്രായമാണ് അതല്ലേ, നമ്മളതൊക്കെ വളരെയധികം എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതല്ലേ. അപ്പം അതൊക്കെ നമ്മൾ വളരെയധികം സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആരോ നോക്കിക്കോട്ടെ, പക്ഷേ നന്നായിട്ട് നോക്കുക, നമ്മളുടെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് നോക്കുക, നമ്മൾ നല്ലതുപോലെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിതിനകത്ത് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9544740012. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ. ലുലുവിൽ.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് കുട്ടികളുടെ പരിചരണം, കുട്ടികളുടെ സുരക്ഷിതത്വം എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം പ്രധാനമായിട്ടാണ് നമ്മൾ അത് കാണേണ്ടത് എന്നുള്ളൊരു വിഷയത്തെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളത് പറയുമ്പോൾ തന്നെ കുട്ടികളിലുള്ള മാനസിക പരിചരണം, അവരെ സൈക്കോളജിക്കലി നമ്മൾ കെയർ ചെയ്യേണ്ട രീതികൾ, കാര്യങ്ങൾ എങ്ങനെയാണ് എന്നത് വലിയൊരു കാര്യമാണ്. നമ്മൾ കുട്ടികൾക്ക് പരിചരണം നൽകാറുണ്ട്, കുട്ടികൾക്ക് നമ്മൾക്ക് ആവശ്യമായ പരിചരണവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷേ അവർക്കൊരു മാനസിക പരിചരണം ഉണ്ടാവണം, അതും വളരെയധികം പ്രധാനമായിട്ടുള്ളൊരു കാരണമാണ്. ഇപ്പോൾ അപകടമായിക്കോട്ടെ, വേദനയായിക്കോട്ടെ, അതൊക്കെ നമ്മൾ ആശുപത്രി അന്തരീക്ഷവും ഒക്കെ കുട്ടികളെ മാനസികമായിട്ട് ഭയപ്പെടുത്താനൊക്കെ ചെയ്യാം. പക്ഷേ അതിനാൽ അതുകൊണ്ട് ചികിത്സ അതിനാൽ നമ്മൾ ഡോക്ടർമാർ വെറും ശാരീരിക ചികിത്സ മാത്രമല്ല നൽകാറുള്ളത്. കുട്ടികളോട് നമ്മൾ വളരെ ശാന്തമായും സ്നേഹത്തോടെയൊക്കെ സംസാരിച്ച് അവരുടെ ഒരു പേടിയൊന്ന് മാറ്റിയെടുക്കുക, മാതാപിതാക്കളെ കുട്ടികളുടെ അടുത്ത് തുടരാൻ അനുവദിക്കുക, കുട്ടികളുടെ ആത്മവിശ്വാസം കൂട്ടുക, ഇതൊക്കെ ഒരാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ചികിത്സ ഡോക്ടർമാർക്ക് നൽകാൻ സാധിക്കണമെങ്കിൽ അപകടം എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനുള്ള ഉദാഹരണം അവർക്ക് കൊടുക്കുക. ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് നമ്മളുടെ വീട്ടിലൊക്കെ ഇപ്പം കുഞ്ഞു കുട്ടികളൊക്കെയുള്ള വീടുകളും കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ചെന്നിട്ട് നമ്മൾ ഓടി ചെന്നിട്ട് അവരത് ഡാ നീ അങ്ങനെ ചെയ്യരുത്, നീ അതിഞ്ഞു കൊണ്ടോ, അങ്ങനെ നമ്മൾ കുട്ടികളോട് അങ്ങനെ വാശിക്ക് നമ്മൾ പിടിച്ചു പറിക്കുന്നതിലും നല്ലത് അവരെടുത്ത് നമ്മൾ പതുക്കെ ചെന്നിട്ട് മോനെ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം അപകടമാണ് കേട്ടോ, അത് പതുക്കെ നമ്മൾ ആ കുട്ടിയുടെ ഇന്ന് വാങ്ങിക്കുമ്പം അതിന് മനസ്സിനകത്തൊരു ഭയവും പേടിയും ഒന്നും ഉണ്ടാവില്ല. അതൊക്കെ വളരെയധികം അവർക്ക് പതുക്കനെ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുമ്പോഴും തമ്മിലുള്ള ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലേ. അപ്പൊ നമുക്ക് അടുത്ത പാസഞ്ചർ ആരാണെന്ന് കട്ടായി പോയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചു പറിക്കുമ്പോഴും അതേപോലെ തന്നെ നമ്മളിങ്ങനെ പതുക്കനെ അവരുടെ അടുത്ത് കാര്യം പറഞ്ഞ് നമ്മളിങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ആ ഒരു കാര്യത്തിൽ. അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മളിങ്ങനെ പെട്ടെന്ന് അവരോട് തട്ടിക്കേറിയൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് ഉള്ളിൽ വളരെ ഭയങ്കരമായിട്ട് അവർക്കൊരു പേടി തട്ടും. അപ്പം നമ്മൾ ആ പേടി തട്ടാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അവരുടെ അടുത്ത് സ്വല്പം ഇങ്ങനെ അവരുടെ അടുത്ത് ഇണക്കമായിട്ടോ അല്ലെങ്കിൽ അവരോട് ഇങ്ങനെ പറയേണ്ട രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞോ, ഒന്ന് കളിയായിട്ടോ തമാശയായിട്ടോ അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു വിനയ സമീപത്തോടെ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ആ മനസ്സിൽ നിന്നുള്ള ആ ഒരു പേടി അവർക്കങ്ങ് പോകുമെന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: നമസ്കാരം.
1: ഞാൻ ആദ്യമായിട്ട് ഇന്ന് സുരേന്ദ്രനാണ്.
0: പറഞ്ഞോളൂ
1: ഏട്ടാ. അപ്പൊ ഞങ്ങളുടെ പ്രിയങ്കരനായ അനിലേട്ടന് ശരത്ത് പിന്നെ മോള് മറ്റെല്ലാവർക്കും സുഖം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ.
0: എല്ലാവർക്കും സുഖം.
1: എല്ലാവർക്കും നന്മ വരട്ടെ. പിന്നെ ഇന്ന് സ്കൂള് തുറക്കുന്ന ദിവസമല്ലേ?
0: അതെ അതെ അതെ.
1: കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ അവർ ആരെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ രക്ഷാകർത്താക്കൾ കേൾക്കുന്നുണ്ടെങ്കിലോ തിരുത്താൻ ഒക്കുന്നവർ തിരുത്തുക, ഭാവി തലമുറകളെ നല്ല കുഞ്ഞുങ്ങളായി വളർത്തിയെടുക്കുക. കുഞ്ഞുങ്ങളുടെ ഇഷ്ടപ്രകാരം അല്ലല്ലോ നമ്മൾ അവരെ സൃഷ്ടിക്കുന്നത്.
0: അതെ.
1: പക്ഷെ ഈ ഗ്രഹത്തിലെ ഉള്ള ഒരുപാട് അനിഷ്ട സംഭവങ്ങൾ നടക്കുന്നു, ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ ദുഃഖിക്കുന്നു. ഇതിനൊക്കെ ഒരു മാറ്റം വരുത്തണം, അല്ലെങ്കിൽ മാറ്റിയെടുക്കണം. ഇനിയെങ്കിലും ലോകം എത്ര മുമ്പോട്ട് പോയി, ചന്ദ്രനിൽ പോലും വെള്ളം കണ്ട് ജീനിക്കം പെടുന്നുണ്ടൊക്കെ പറയുന്നു. പക്ഷെ ഗാർഹിക പീഡനങ്ങളും ഇതുപോലുള്ള കുഞ്ഞുങ്ങളോടുള്ള ഉപദ്രവങ്ങളും നിൽക്കുന്നില്ല. മയക്കുമരുന്നിന്റെ ഉപയോഗം നിർത്തുന്നില്ല. കണ്ടകുഞ്ചി തമ്പാക്ക് അത് ഹാൻസ് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞ് സ്കൂളിന്റെ തലത്തിൽ തന്നെ വിൽക്കുന്നു, നിറത്തിന്റെ പേരിൽ ആക്രമിക്കുന്നു, ആത്മഹത്യ ചെയ്യുന്നു, പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ ആത്മഹത്യ ചെയ്യുന്നതിനൊക്കെ ആരാ ഉത്തരവാദി? കുഞ്ഞുങ്ങളെ അവരെ എഞ്ചിനീയറോ ഡോക്ടറോ ആരെങ്കിലും ഒക്കെ ആക്കിക്കും, അത് നല്ലത് തന്നെ. പക്ഷെ മനുഷ്യത്തുള്ള മനുഷ്യനായിട്ടൂടെ വാർത്തെടുക്കാൻ ശ്രമിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: അതെ അതെ അതെ അതെ.
1: പിന്നെ അതുപോലെ തന്നെ അറിയും, എഞ്ചിനീയർമാരുണ്ടാവും, ഡോക്ടർമാരുണ്ടാവും, വക്കീലന്മാരുണ്ടാവും, പക്ഷെ നല്ല അതിനകത്ത് നല്ല ഹൃദയശുദ്ധിയുള്ള ഒരു മനുഷ്യനെയും കൂടെ വാർത്തെടുക്കണം.
0: അതെ.
1: കുഞ്ഞുങ്ങളെ സുഹൃത്തുക്കളായിട്ട് കാണുക, അവരെ ഓമനിക്കുക. അവരെ നമ്മൾ സൃഷ്ടിച്ചിട്ട് നമ്മൾ കാലിന്റെ ചവിട്ടിലിട്ട് ചവിട്ടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവരുടെ കാല് വെട്ടണം. അതാണ് അത് ഞാൻ പറയുന്നത്. അങ്ങനെ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ അങ്ങനെയാണ് കാണുന്നത്. കാര്യം സുഹൃത്തുക്കളെ പോലെ കാണുന്നു. അവരുടെ അവര് നല്ലവരുണ്ട്. എന്റെ വീട്ടിൽ ട്രോഫി ഉണ്ട്, എന്റെ മോള് ട്രോഫി, എന്റെ മോൻ ട്രോഫി ഒക്കെ കൊണ്ടുവന്ന് സെൽഫി നിറഞ്ഞിരിക്കുക, കവിഞ്ഞിരിക്കുക. അവരുടെ ഒരു ഇഷ്ടത്തിന് ഞാൻ എതിരല്ല. എന്റെ സുഹൃത്തുക്കളെ പോലെ കാണുന്ന അല്ല. അവർക്ക് എന്താവശ്യമുണ്ടോ അത് എന്റെ അടുത്ത് പറയുന്നു. ഞങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് അവർ ജീവിക്കുന്നു. കഞ്ഞി, റേഷൻ അരിയുടെ കഞ്ഞി ആണെങ്കിലും അവരൊരു മുള ഉടച്ചാൽ ഞങ്ങളുടെ കൂടെ ഭാഗവഹാക്കാവുന്ന കാര്യം. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അറിഞ്ഞ് കുഞ്ഞുങ്ങളെ വളർത്തുക. എന്റെ ഒരു 10 സെന്റ് ഭൂമി വിട്ടപ്പോ എന്റെ മകൻ 7 വയസ്സേ ഉള്ളു. അപ്പൊ പിന്നെ ആൾക്കാർ ചോദിച്ചു എന്തിനാ അവനോട് ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞ് ഞാൻ അവനുമായിട്ട് ആലോചിച്ച് അത് ചെയ്യത്തുള്ളെന്ന് പറഞ്ഞു. അപ്പൊ ജീവിതത്തിന്റെ ഗന്ധിയോട് ഇന്നുള്ള കുഞ്ഞുങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇട്ടുമൂടാൻ കഴിയാത്ത ഡ്രസ്സുകൾ, അലമാരി വാവിളർന്ന് ഡ്രസ്സുകൾ പുറത്തു പോവുക. ഈ സുഖലോലുപതയെ അവരും സ്വയം മറക്കരുതെന്ന് ഒരപേക്ഷയുണ്ട്. അവര് അവരുടേതായ കാര്യങ്ങളിൽ മാത്രം പര്യാപ്തരാകുക. ഈ ഇതുപോലുള്ള മയക്കുമരുന്നിന്റെ ഉപയോഗമൊക്കെ കൊണ്ടുവന്ന് വേറെ ലോകം കാണിക്കാമെന്ന് പറയുമ്പോ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും അതിനകത്ത് ആരെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവനെ കൈപിടിച്ച് അതിൽ നിന്ന് രക്ഷിക്കാൻ അവർക്കൂടെ ഒരു ആർജവം ഉണ്ടായിരിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. പിന്നെ നമ്മളും ഇതിനൊക്കെ ഒരു ഇതുണ്ടാക്കണേ. ഇതിപ്പോ സോമന്റെ കൊച്ചിന്റെ പ്രശ്നമാ, എന്റെ കൊച്ചിന്റെ പ്രശ്നമല്ല, അവനെ വർണ്ണത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറയുമ്പോ നമ്മുടെയും കൂടെ ആവശ്യമാണെന്ന് പറയാം പേരൻസ്. ടീച്ചർമാർക്കും എല്ലാവർക്കും അത് ഒരു കരുത്ത് പകർന്നു കൊണ്ടുവന്ന് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവനെ തിരുത്തിയെടുക്കണം. അതിന് പേരൻസ് ഇത് സ്വന്തം കാര്യങ്ങൾ ഞങ്ങൾ കാശുണ്ടാക്കാനായിട്ട് അങ്ങ് ഓർവാന്നൊന്നും പറയരുത്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കണം, അവരെ ഓമനിക്കണം. അവരെ തെറ്റിലേക്ക് പാടാ, അവരെ ശാന്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. കാര്യം ഒരു ഒരു കുട്ടിയെ രൂപപ്പെടുത്തുന്ന അവൻ സാമൂഹ്യ വ്യവസ്ഥിതിയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നമ്മക്കൂടെ പ്രതിബദ്ധത ഉണ്ടെന്ന് മനസ്സിലാക്കിക്കോണം എന്നുള്ള ഒരു അപേക്ഷയാണ്. പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ പല പുരോഗമന പ്രസ്ഥാനങ്ങൾ ഉണ്ടെങ്കിലും അവരൊക്കെ ഇതിൽ നിന്ന് പിന്നോട്ട് മാറുന്നു. ദുഃഖത്തോട് പറയുവാണെങ്കിൽ ചില ലോബികളൊക്കെ ഇറക്കുന്ന ഇത്തരം ആൾക്കാരാ സംരക്ഷിക്കുകയും ചെയ്യുന്ന കാര്യം. അവർക്ക് ഗുണ്ടകളെ വേണം, ചാവേറാകാൻ പോണം. സമൂഹത്തിന് നന്മാറണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അവർ പ്രസ്ഥാനങ്ങൾ മുമ്പോട്ട് വന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഈ മണ്ണിൽ നിന്ന് തന്നെ തൂത്തുകയപ്പെടും. അനുഭവങ്ങൾ പാഠമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്ന പോലെ നല്ലത് വരട്ടെ.
0: എന്റെ കുഞ്ഞുങ്ങള്
1: ഈ ലോകത്തുള്ള ഈ മോളെ ഈ ലോകം ഒരു വലിയ കുടുംബമാണെന്ന് ഇതിലുള്ളതല്ല എന്റെ കുഞ്ഞുങ്ങളാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഞാൻ ഉള്ളിൽ നിറഞ്ഞ് പറയുക. അവരും നന്നായിരിക്കണം. എന്റെ മക്കൾ മാത്രം നന്നായ പോരാ, അവരും നന്നായി അവര് ഭാവിയുടെ വലിയ വാഗ്ദാനങ്ങളായി വരട്ടെ. നമ്മുടെ രാജ്യം അങ്ങ് ഉന്നതിയിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാം നന്മ വരട്ടെ.
0: നല്ല സംസാരം, നല്ല സംസാരം. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സംസാരം, നന്നായിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി എന്ന രീതിയിൽ തന്നെ സുരേന്ദ്രൻ ചേട്ടൻ നമ്മുടെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ലോകം ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര ശരിയാണ്, എത്ര ശരിയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ലോകം ഇത്രയും പുരോഗമിച്ചു, നമ്മൾ ചന്ദ്രനിൽ വെള്ളം കണ്ടെത്തി, ചന്ദ്രനിൽ വരെ ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇത്തരമൊരു കാര്യങ്ങൾക്ക് ഇവിടെ ഒരു തടയിടാൻ വേണ്ടിയിട്ട് ആരുമില്ല, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല. എന്നാലും ചന്ദ്രനിൽ ജീവനുണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയപ്പോൾ പോലും നമ്മുടെ നാട്ടിൽ ഒരു സാധാരണക്കാരായ ആൾക്കാർ ഗാർഹിക പീഡനം നേരിടുന്നു എന്ന് പറയുന്നത് എത്രത്തോളം മോശമാണ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വെക്കുന്നത് അല്ലേ. എത്രത്തോളം ശരിയാണ് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. വളരെ നല്ല മറുപടി ചേട്ടാ, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: 1.5 വയസ്സ് വരെ പ്രസവിച്ച് വളർത്തി ഈ 1.5 വയസ്സുള്ള കുഞ്ഞിനോട് ഇത്രയും ക്രൂരത ഒരു പെറ്റതള്ളിക്ക് ചെയ്യാൻ എങ്ങനെ തോന്നി? ഇത് മനുഷ്യന് സഹിക്കുന്ന കാര്യമാണോ? അതുകൊണ്ട് ഇതുമാതിരി കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിന് തക്കതായ ശിക്ഷ കൊടുക്കണം. ഇനി ഒരു കുഞ്ഞുങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാവരുത്. മനുഷ്യന്റെ ഹൃദയം പൊട്ടിപ്പോവും.
0: അതെ, എല്ലാവർക്കും
2: ആ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു ഈ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു വീട്ടുവാതിക്കെ കൊണ്ട് വെച്ചാൽ മതിയായിരുന്നല്ലോ, അല്ലെങ്കിൽ ആ കുഞ്ഞിന്റെ തന്തയ്ക്ക് കൊടുത്താൽ പോരായിരുന്നു, അന്തയുടെ വീട്ടുകാർ കൊണ്ട് കൊടുത്താൽ പോരായിരുന്നു.
0: രണ്ടു ദിവസം കൊണ്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. എല്ലാവരും അമ്മ ചോദിച്ച പോലത്തെ ഒരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ്. അതായത് നോക്കാൻ
2: കഴിയും, ഇതാർക്കും സഹിക്കുന്ന ഒരു ജോലി. ആ കുഞ്ഞിനെ ഏതെല്ലാം വിധത്തിൽ പെട്ടതല്ലയാണോ ഇത് നോക്കിയിരുന്നത്? ഇത് ലോകത്ത് ആർക്കും സഹിക്കുന്ന ഒരു ജോലിയല്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന കുറ്റകർത്താക്കളെ കാര്യമായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇനി ഒരു കുഞ്ഞിന് ഈ അവസ്ഥ ഉണ്ടാവരുത്.
0: അതെ അതെ അതെ അതെ.
2: വേണ്ടെങ്കിൽ അവര് അവരുടെ സുഖത്തിന് പോട്ടെ, വേണ്ടെങ്കിൽ അവർ ആർക്കെങ്കിലും കൊണ്ടേ, അല്ലെ അമ്മത്തൊട്ടിൽ കൊണ്ടുവെക്കട്ടെ.
0: അതെ അതെ,
2: ഏതെങ്കിലും വഴിവെക്കത്തും ഉണ്ട്, ആരെങ്കിലും എടുത്ത് വളർത്തിക്കോളുമല്ലോ.
0: അതെ,
2: ഇതുമാതിരി പോലെ ചെയ്യണോ അതിനോട്?
0: അത് തന്നെയാണ് നമ്മൾ ചോദിക്കുന്നത്. എല്ലാ അമ്മമാർക്കും ഇത് കേൾക്കുമ്പോൾ വിഷമമാണല്ലേ, എല്ലാ അമ്മമാർക്കും ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമമാണ്. എല്ലാവരും ചോദിക്കുന്നത് ഇതേ ചോദ്യങ്ങൾ തന്നെയാണ്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ്റെ മുഖം ഇങ്ങനെ നിൽക്കുക, അവൻ്റെ മുഖം അത് മനസ്സിൽ നിന്ന് പോകുന്നില്ല. എല്ലാ അതിങ്ങനെ എന്തോ ഒരു അത്രയേറെ നിഷ്കളങ്കത നിറഞ്ഞ ആ ഒരു മുഖം നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് പോകുന്നില്ല. അതാണ് ഇത്രയും വിഷമത്തിന് നമ്മുടെ അമ്മമാർ, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് ഇത്രയും വിഷമം ഉണ്ടാവാനായിട്ടുള്ളൊരു കാര്യവും അത് തന്നെയാണ് എന്നുള്ളൊരു കാര്യമാണ്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം ചേച്ചി.
3: നമസ്കാരം.
0: നമസ്കാരം.
3: പുറപ്പെടുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും ആശംസകൾ അറിയിക്കുന്നു.
0: അറിയോ,
3: എല്ലാവരും നന്നായി പഠിച്ചു വളരട്ടെ.
0: അതെ,
3: പഠിച്ചും കളിച്ചും വളരട്ടെ. പിന്നെ രാവിലെ പറഞ്ഞത് കേൾക്കുമ്പോ നമുക്ക് ഉള്ളിന്റെ ഉള്ളിലൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്.
0: അതെ,
3: സഹിക്കാൻ പറ്റുന്ന രംഗങ്ങളല്ല നമ്മൾ കണ്ടതൊന്നും. അയ്യോ, നമുക്ക് ജീവിതത്തിൽ വീഴ്ച ഉണ്ടായാൽ നമ്മൾ മറ്റൊരാളെ നമ്മൾ തിരഞ്ഞെടുക്കും, ശരിയായിരിക്കാം. പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു തർക്കമായിരുന്നു അതിന്. കുഞ്ഞുങ്ങളെ നമുക്ക് നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ഏൽപ്പിക്കും അതുങ്ങളെ. ഈ ക്രൂരത, ഈ മനുഷ്യന്ന് വെച്ചാൽ പറഞ്ഞുകൊണ്ട് ജയിലും ഒക്കെ കിടക്കല്ലേ, അവിടെ വേണ്ടേ ആൾക്കാരെ? എല്ലാരും ഡോക്ടർ എഞ്ചിനീയർ മാത്രം പോരല്ലോ, ഒറ്റയടുത്ത് കിടക്കാൻ ആള് വേണ്ടേ? അതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ആകുന്നത്. ക്രിമിനൽ മൈൻഡ് ആണത്, അതൊരു ക്രിമിനൽ ആണ്. അദ്ദേഹത്തിന്റെ ആദ്യ വകയത്തിൽ കുട്ടിയെ ഇങ്ങനെ ഉപദ്രവിച്ചിരുന്നു,
0: കണ്ടായിരുന്നു, കണ്ടായിരുന്നു, അത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
3: ആ, അങ്ങനെ ഉപദ്രവിച്ച കാരണമായിരിക്കും ഒരു പക്ഷെ അവര് ഒഴിവാക്കിയത്. അപ്പൊ ഇങ്ങനെ വരുമ്പം നമ്മൾ ഇവര് എന്തോ നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പോഴീ മൊബൈലിലൂടെ ഉള്ള ഒരു ഇതൊക്കെ അല്ലേ കൂടുതലും, എന്തായാലും നമുക്കൊന്നും തുറന്നു നോക്കിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ലോകമാണ് ഇന്നത്തേത്, നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ആരെയും നമ്മള്. കാരണം പരാജയങ്ങൾ നേരിട്ട ഒരാളായതുകൊണ്ട് എനിക്കറിയാം, എന്റെ ലൈഫ് കൊണ്ട് തന്നെ എനിക്കറിയാം, കൂടുതലൊന്നും അല്ല. എന്നാലും പോലും നമുക്കറിയാം ആൾക്കാർ ഏത് തിരക്കാരാന്ന്. നമ്മൾ അടുത്ത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവരുടെയൊക്കെ സ്വഭാവം എന്താണ്. പിന്നെന്ന് വെച്ചാൽ എനിക്ക് ആ ലേഡി ഇല്ലായിരുന്ന സമയത്ത് അദ്ദേഹം ചെയ്തതെന്തും ഡാൻസിന് പ്രോഗ്രാമിന് അങ്ങോട്ട് പോയിരിക്കുകയാണെന്നാ പറഞ്ഞിരുന്നത്. എന്തായാലും തക്കതായ ശിക്ഷ കൊടുക്കണം. കാരണം എന്ന് വെച്ചാല് ഒരു കാരണവശാല് ഇതിൽ നിന്നും പുറത്തുവിടരുത്. പബ്ലിക് നന്നായിട്ട് പ്രതികരിച്ചു, അത് ആവശ്യമായിരുന്നു. പോലീസിന്റെ കയ്യിൽ നിന്ന് പിടിച്ചുപോയിട്ട് അടിക്കുന്നുണ്ട്, കാരണം അതൊരു ആവശ്യമാണ്. കാരണം ഈ ജയിലിൽ കിടന്ന് ഇവന്മാര് സുഖ ഭക്ഷണമൊക്കെ കഴിച്ചെങ്കിൽ ഇറങ്ങി വരികയാണ്, അകത്ത് കിടക്കുന്നേ ഉള്ളു. പക്ഷെ വേറെ ഒന്നുമില്ല, ഇത് നല്ലതായി. 4 അടിയോ ആവശ്യമായിരുന്നു, അത് പബ്ലിക് കൊടുത്തു നന്നായിട്ട്. അതിൽ നമുക്കൊരു ആശ്വാസമുണ്ട്. കാരണം എന്ന് വെച്ചാ എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ല ആ രംഗം കണ്ടാല്. വേലയിൽ ഇങ്ങനത്തെ ക്രൂരതകൾ ചെയ്യുന്നവരെ പുറത്തുവിടാതിരിക്കുക, അവരകത്ത് തന്നെ കിടപ്പോട്ടെ ജീവിതകാലം.
0: അതെ, നിയമം നമ്മൾ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിയമം അതിന് അനുശാസിക്കുന്ന ശിക്ഷ തന്നെ അവർക്ക് കൊടുക്കും. അതായത് ഒരു പഴുതുകൾ പോലും ഇല്ലാതെ അവരെ ജയിലിൽ അടയ്ക്കും എന്നാണ് നമ്മുടെ നിയമ സംവിധാനം നമുക്ക് പറഞ്ഞു തരുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം.
0: നമസ്കാരം.
4: ഞാൻ ദേവലക്കര കോഴിവിളയെന്ന് വിളിക്കുന്ന രാജീവ് എച്ച് ജോൺ.
0: ആ, പറഞ്ഞോളൂ, പുതിയ പാസഞ്ചർ ആണോ?
4: അല്ലല്ല, ഞാൻ വിളിക്കാറുള്ളേ വർഷങ്ങൾ കൊണ്ട്. തുടക്കം മുതലേ
0: ഞാനിരിക്കുമ്പോ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു അല്ലേ?
4: തീർച്ചയായിട്ടും. എന്ത് പേരെന്തുവാണ്?
0: സുമയ്യ. സുമയ്യ.
4: ആ, അതെ, തീർച്ചയായിട്ടും ആദ്യമായിട്ടല്ല, മറ്റുള്ളവരുമായിട്ട് സ്വാതി അവരിവരുമൊക്കെ ആയിട്ട് പിന്നെ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്.
0: പറഞ്ഞോളൂ ചേട്ടാ, പറഞ്ഞോളൂ.
4: നിങ്ങളുടെ ഡയറക്ടറും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതിനൊരു കാരണമുണ്ട്. മനുഷ്യൻ സത്യത്തിൽ ദൈവത്തിന്റെ ഒരു സൃഷ്ടി അല്ല മനുഷ്യനെ. മനുഷ്യൻ ഒരു മൃഗമാണ്. മൃഗത്തിൽ നിന്ന് പല മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ സെറബെല്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനകത്ത് നമുക്ക് ഇന്ദ്രിയങ്ങളിൽ മാറ്റം വന്നാണ് ഈ മനുഷ്യനുണ്ടായി ഈ പരുവത്തിൽ എത്തിയത്. അന്നേരം മനുഷ്യന്റെ ഉള്ളിൽ വരുന്ന ഓരോ വികാരങ്ങളുണ്ട്. അവന് എപ്പോ ഏത് ലോകത്ത് അല്ലെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് ചെന്നാലും അതിന്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവനുണ്ടായിരിക്കും. നമ്മൾ എത്ര വലിയ സമൂഹത്തിൽ പരിഷ്കൃതമായിട്ട് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങളിൽ ജീവിച്ചാലും പ്രശ്നങ്ങൾ മനുഷ്യന് ഓട്ടോമാറ്റിക് ആയിട്ട് അവന്റെ ശരീരത്തിന് ഉള്ളിൽ കിടക്കുന്ന വികാരങ്ങൾ ചില സമയത്ത് വെളിയിൽ വരും. അതിന് ഞാനൊരു കാരണം പറയാം. ഞാൻ വളർന്നത് എന്റെ 8th standard വരെ ഞാൻ വളർന്നത് മതത്തിലായിരുന്നു, അനാഥ മന്ദിരത്തിലാണ്. നമുക്ക് അന്നേരം ആ അനാഥ മന്ദിരത്തിൽ നമ്മൾ വളരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കുടുംബത്ത് ഒരു അമ്മയുടെ വാത്സല്യം കിട്ടി വളരുന്ന കണക്കല്ല.
0: നമുക്കതിൽ നിന്ന് കാര്യം
4: എന്റെ അമ്മ കൊച്ചുപ്രായത്തിൽ ഒരു ഒരു വയസ്സിൽ മരിച്ചതാണ്. കഴിഞ്ഞു കഴിഞ്ഞ് ഞങ്ങളുടെ ഫാദർ ഒന്നോ രണ്ടോ ഒക്കെ കല്യാണം കഴിച്ചു. അങ്ങനെ 8 മക്കൾ 8-9 മക്കളുണ്ട് എല്ലാരും. അവര് പല ഭാഗത്തായിട്ട് ഇങ്ങനെ വിഭജിച്ച് ജീവിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരിടത്തല്ല, ഒരു സ്ഥലത്തില്ല, അവരെല്ലാം ഒരു മനുഷ്യൻ അങ്ങനെയാണ്. ഭൂമി വളരെ വിശാലമാണ്. അന്നേരം ഈ വ്യക്തിയിലുണ്ടായ ക്രിമിനൽ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ കൊച്ചു പ്രായം മുതൽ കുട്ടികളെ സ്കൂൾ വിദ്യാഭ്യാസ തലത്തിൽ ശിക്ഷ, അതായത് കുറ്റം ചെയ്താൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും എന്നുള്ള രീതിയിൽ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. നമ്മുടെ സ്കൂളുകളിൽ ആദ്യമേ പറഞ്ഞു മനസ്സിൽ പഠിപ്പിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാന പാഠ്യവിധേയം തന്നെ ആക്കണം. ഏതാ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക, രാജ്യസ്നേഹം വേണം, കുടുംബ ബന്ധങ്ങൾ വേണം, നമ്മുടെ പുതിയ തലമുറ വേണം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അന്നേരം അതേപോലെ ഇപ്പൊ ഈ ഇദ്ദേഹം 2nd വിവാഹം കഴിച്ച് ആ ഭാര്യയിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്. അന്നേരം അദ്ദേഹത്തിന് അതിനകത്ത് വരുന്ന ഒരു മാനസികമായ ഒരു എന്തായിട്ട് പറയാം, കെമിക്കൽ ഒരു വ്യത്യാസം വരും. അയാൾക്ക് അയാളുടെ കുട്ടിയല്ല, അയാളുടെ രക്തത്തിൽ നിന്നുണ്ടായ കുട്ടിയായിട്ട് പൊതു ചിന്താഗതി അയാൾക്ക് ഉണ്ടാവും. അത് നമ്മൾ പറയത്തില്ലേ, രണ്ടാനമ്മ തന്നെയാണ്. പക്ഷെ അല്ലാതെ ഞാൻ എന്റെ അനുഭവത്തിൽ പറയുന്നതാണ്, അല്ലാതെ നമ്മളെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവര് അവര് ദൈവ തുല്യരാ. നമ്മുടെ ഇപ്പൊ ഞാനൊരു അന്യ കൊച്ചിനെ കണ്ടിട്ട് നമ്മുടെ മകളാണ് അല്ലെ മകനാണെന്നും പറഞ്ഞ് നമ്മള് അവരെ സ്നേഹിക്കുകയും എടുക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു മനസ്ഥിതി ഉണ്ടാകണം. അല്ലാത്തവർക്ക് അത് സ്നേഹിക്കാൻ പറ്റത്തില്ല, പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് സ്വാർത്ഥ താല്പര്യക്കാരനാണ്. ഇന്നത്തെ സമൂഹത്തില് മറ്റെല്ലാ ജീവികളും, അതിന് ഞാനൊരു ഉദാഹരണം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഇതിൽ വായിക്കുകയും ചെയ്തേ, അത് ഒരു വാഹനം അരി നിറച്ചു കൊണ്ടുപോയപ്പോ ഒരു 10-20 ചാക്കുണ്ട്. എന്നിട്ട് അത് ആ ചാക്കിൽ ആ വണ്ടിയിൽ നിന്ന് ഒരു ചാക്ക് അരി തറയെ വീണ് റോഡില്, ആ റോഡിൽ വീണപ്പോ കിളികളും മറ്റു വന്യജീവികളും പല ജീവികളും വന്ന് അതിന് ആവശ്യമുള്ളത് കഴിച്ചിട്ടങ്ങ് പോവുകയാണ്. പക്ഷെ മനുഷ്യൻ ആ ഒരു ചാക്കരി കണ്ടാൽ എന്ത് ചെയ്യും?
0: എടുത്തോണ്ടു പോവും.
4: അവന് വേണ്ടി മാത്രമായിട്ട് അത് എടുത്തോണ്ട് പോവും, മറ്റുള്ളവന് പങ്കു വെക്കത്തില്ല. അത്രയും മൃഗീയമായ സ്വഭാവം മനുഷ്യരിൽ കാലത്തിനനുസരിച്ച് വളർന്നു
0: കഴിഞ്ഞു. ചേട്ടാ, ചേട്ടൻ പറഞ്ഞു 8 വയസ്സ് വരെ അനാഥ മന്ദിരത്തിലായിരുന്നു ചേട്ടൻ വളർന്നതെന്ന് പറഞ്ഞു. അപ്പം എന്താണ്, അതായത് ഇപ്പം 8 വയസ്സ് കഴിഞ്ഞ് ചേട്ടൻ എങ്ങോട്ടേക്കാണ് മാറിയത്?
4: അത് കഴിഞ്ഞ് ഞാൻ പോകുന്നത് നേരെ കർണാടകത്തിലാണ്, പിന്നെ അത് കഴിഞ്ഞ് ആന്ധ്രയിൽ പോയി, അത് കഴിഞ്ഞ് അവിടുന്ന് ബോംബെക്ക് പോയി, അങ്ങനെ പല സ്റ്റേറ്റുകളിലും പോയി.
0: അപ്പം 8 വയസ്സ് വരെ ഈ അനാഥ മന്ദിരത്തിൽ കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ?
4: തീർച്ചയായിട്ടും ഒരുപാട്
0: ഓർമ്മകളാണ്. നമ്മുടെ ഈ നോർമൽ വീടും അതിപ്പം അപ്പം ഈ അനാഥ കുട്ടികളുടെ കാര്യം എന്ന് പറയുന്നത് കുറച്ചധികം സങ്കടകരമായിരിക്കുമല്ലോ.
4: ഞാൻ ജീവിതത്തിൽ കാണാൻ പറ്റാത്ത രീതിയിൽ എന്റെ ജീവിതത്തിൽ ട്വിസ്റ്റ് വന്നത്, അതായത് എനിക്ക് ഒരു നേരത്തെ എന്നെ പോലെ ദശകണക്കിന് മലയാളി കുട്ടികൾ അന്നുണ്ടായിരുന്നത് വെച്ചാൽ 80 കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. ഒരു നേരത്തെ തുണി ഉടുക്കാനില്ലാത്ത ഞാൻ മാത്രമല്ല, എനിക്ക് അന്ന് നിക്കർ എന്ന് പറഞ്ഞ, ഇന്ന് സ്കൂൾ തുറക്കുന്ന ദിവസവും കൂടാണ് കുട്ടികളുടെ, അന്ന് നിക്കർ എന്ന് പറഞ്ഞ ഈ സൈഡ് ഈ കലാഭവൻ മണി പണ്ട് പറഞ്ഞ കണക്കി പൊത്ത നിക്കറാണ്. ഇന്ന് അത് ഇട്ടുകൊണ്ട് പോകുമോ ആരേതേലും ഒരു കുട്ടി? കേരളത്തിൽ എവിടെങ്കിലും ഇട്ടോ? ഏതെങ്കിലും ആദിവാസി കുട്ടികൾ ഇടുന്നെങ്കിലേ ഉള്ളത്. നമ്മൾ ഒരു കാര്യം മറക്കണം, നമ്മൾ പഴയ കാലഘട്ടങ്ങളിൽ ഇന്നത്തെ തലമുറ മറക്കുകയും ഇന്നത്തെ സമൂഹം മറക്കുകയും ഈ ഗൾഫിലൊക്കെ പോയി കുറെ പണം ഉണ്ടായി ഇവര് കുഴിമന്തിയെ കഴിക്കത്തുള്ളൂ, ആഹാരം വലിച്ച് റോഡിൽ കളയുന്നു, പ്ലാസ്റ്റിക്കിനകത്ത് കൊണ്ട് ആഹാരം അധികമായി കഴിഞ്ഞാൽ റോഡിന്റെ സൈഡിൽ കൊണ്ട് തള്ളുന്നു, ഇത്രയും മോശമായ രീതിയിൽ നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. അന്നേരം ഇതൊക്കെ ആരാ ഇതിന് ഉത്തരവാദി? ഇതിനാരാണെന്ന് ചോദിക്കും, ഇത് രാഷ്ട്രീയ പാർട്ടികളോ മതപാർട്ടികളോ ഇവരെല്ലാം കൈ ഒഴിയും, പക്ഷെ ഇവരെല്ലാം ഉത്തരവാദികളാണ്. ഈ മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും നിറങ്ങളും ഇതിനെല്ലാം ഉത്തരവാദികളാണ് ഇന്ന് ഈ കേരള സമൂഹം ഇത്രത്തോളം മോശമായ രീതിയിൽ പോയത്. എന്ന് വെച്ചാൽ വഴി നീളെ ചപ്പും ചവറും വലിച്ചെറിയുന്നു, ഓരോ ഭാഗത്തൊക്കെ ചെന്നാൽ കാണാം. അന്നേരം ഇത് 80കളിലൊന്നും ഇല്ലായിരുന്നു. 80കളിൽ നമുക്ക് ഏത് റോഡിന്റെ സൈഡിലും കിടന്ന് ഉറങ്ങാരും, ഒരു അയ്യത്ത് കീഴിൽ നമുക്ക് നൂന്ന് കിടക്കാമായിരുന്നു. അന്ന് ഏഴജന്തുവിനെയും പേടിച്ചാൽ മതി, അത് ഇല്ല. അന്ന് കാവുകളുണ്ടായിരുന്നു, അന്ന് കാവുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അത്ര ഇഴജന്തുക്കൾ വീടുകളിലൊന്നും വന്ന് കയറത്തുമില്ലായിരുന്നു. ഇന്ന് ഈ മഴ സമയത്തും ചൂട് സമയത്തും ഇത്രയും പാമ്പുകളൊക്കെ വന്നില്ല. വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ ഒരുപാടുണ്ട്. അതിന് ഇത് വരാൻ കാരണം അവരുടെ കാവുകളെല്ലാം വെട്ടി നിരത്തിയിട്ട് അവിടെ എല്ലാം ഇന്റർലോക്ക് ഇട്ടിട്ട് ഈ മന്ദിരങ്ങളായി. ഇവിടെ നമ്മുടെ പഴയ കാവ്യത്തിൽ കവി തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം അവർക്ക 30 സെന്റ് പുരയോടെ ഉണ്ടായിരുന്നപ്പോ അവരോട് മക്കളോട് ആ പ്രമാണത്തിൽ എഴുതി വെച്ചിട്ട് അതിനകത്ത് അവർ മരിച്ചത്. സുമായ അവരുടെ പേര് ഞാൻ അങ്ങ് പറഞ്ഞു, അവർ എഴുതിയത് എന്ത് പറഞ്ഞാൽ ഈ കാവ് ഞാൻ മരിച്ചാൽ ഇത് കണക്ക് സംരക്ഷിക്കണമെന്ന്. അവർ ചെയ്തെന്തോന്ന് അറിയാം, അവരുടെ മക്കള് ഇവര് മരിച്ചതിന് ശേഷം അത് മൊത്തം വെട്ടി നിരത്തിയിട്ട് അവിടെ മൊത്തം ഇന്റർലോക്ക് ഇട്ട്. നമ്മുടെ സമൂഹത്തെ ഒരു പുതിയ തലമുറയോടും ഒരു സമൂഹത്തിനോടും പ്രകൃതിയോടും കാണിക്കുന്ന അങ്ങേയറ്റത്തെ കുറ്റങ്ങൾ നമ്മളാണ്. അന്നേരം അതിനനുസരിച്ച് മനുഷ്യർ ഈമാതിരി ക്രിമിനൽ സ്വഭാവം കൂടിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഉദാഹരണം പറയും, ഇവിടെ തൊഴിൽ ചെയ്യാൻ ചെറുപ്പക്കാരെ കിട്ടുന്നില്ല. ഒരു റോഡിൽ അവിടെ എവിടെയെങ്കിലും ഒരു ആക്സിഡന്റ് നടക്കട്ടെ, അല്ലെങ്കിൽ ഒരു വീട് കത്തട്ടെ, അതിന്റെ പുറകെ 59,000 വണ്ടി സ്കൂട്ടറിൽ ഈ എവിടെ തീ കത്തി എന്ന് പറഞ്ഞ് നോക്കാൻ തൊട്ട് പുറകെ ആംബുലൻസിന്റെയും ഈ ഫയർഫോഴ്സിന്റെ പുറകെ വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ?
0: ശ്രദ്ധിച്ചിട്ടുണ്ട്.
4: ഈ ചെറുപ്പക്കാർ ഇവിടെ അന്നേരം ഇവര് തൊഴിൽ ചെയ്യാനില്ല, മലയാളികൾ ജോലി ചെയ്യാനില്ല, പക്ഷെ ഇവരെല്ലാം വീട്ടിനകത്തുണ്ട്, ടിവിയും കണ്ട് മൊബൈലും തോണ്ടി സുഖമായിട്ട് സുഖലോലുവരായിട്ട് ജീവിക്കുകയാണ്. നല്ല രീതി കുഴിമന്തിയും ഈ പറയുന്ന അറബിയൻ ഫുഡും പിന്നെ ഈ കൊഴുപ്പ് പിടിക്കുന്ന എന്തായാലും പറഞ്ഞ, അതായത് അടുത്ത രോഗികളാകാൻ വേണ്ടി പ്രഷർ ഷുഗർ ഇവര് ഡോക്ടർമാർക്ക് അടിമയാകാൻ വേണ്ടി ജനിക്കുന്ന ഒരു സമൂഹമാണ് ഇന്നത്തത്. അതുകൊണ്ടാണ് നമ്മുടെ വടക്കേ ഇന്ത്യക്കാർ വന്ന് ഇവിടെ ജോലി ചെയ്യുന്നത്. പക്ഷെ ഒരു ഒരു സമരം നടന്നു നോക്കട്ടെ, ഇപ്പം തന്നെ നമ്മൾ ഈ ഇടയ്ക്ക് കണ്ടതാണ്, ഒരു ആവശ്യമില്ലാത്ത ഒരു ഉദ്യോഗസ്ഥർ ഡൽഹിയിൽ നിന്ന് അവിടുന്ന് ഇവിടെ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അവിടെ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ വന്നിരിക്കുക കല്ലെറിയാൻ. പക്ഷെ അവരാരേലും ജോലിക്ക് പിടിച്ചാൽ ഇവരാരും പോകത്തുമില്ല. ഇവരിതിനാണെങ്കിൽ ഇറങ്ങും, കാര്യം അവിടെ ബിരിയാണിയും മറ്റും ഒക്കെ കിട്ടുവേ, 4 നേരം ആഹാരം കഴിക്കാൻ കിട്ടും പാർട്ടിയുടെ പുറകെ പോയാലേ. അന്നേരം ഇത് തൊഴിൽ ചെയ്യാൻ ഒരു പുതിയ സമൂഹം വരുന്നില്ല. അങ്ങനെ ഈ ചില കാര്യങ്ങൾക്ക് ഇവരെല്ലാം അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ എന്തോ പ്രശ്നമുണ്ട്, അയാൾക്ക് ഉള്ള തലച്ചോറിനകത്തുണ്ടാകുന്ന ഒരു മാനസിക വിഭ്രാന്തി കാണും. അതുകൊണ്ടായിരിക്കും ആ കുട്ടി അത്രത്തോളം വിജയമായിട്ട്. അത് വെച്ചാൽ ഞാൻ അതിന് ഉദാഹരണം പറഞ്ഞു തരാം. എന്റെ കൊച്ചുപ്രായത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ, സ്വന്തം മക്കളെ ഒരു തന്ത പരമാവധി അടിക്കത്തില്ല. മറ്റൊരു എന്തെങ്കിലും ഞാൻ അങ്ങനെ വളർന്ന ഒരാളായതുകൊണ്ട്, പക്ഷെ മറ്റൊരു അന്യന്റെ കുട്ടികളെ അടിക്കാൻ നമുക്ക് അങ്ങേയറ്റം ഭയങ്കരമായ ഒരു എന്തോ ഒരു സുഖം കിട്ടുന്ന കണക്കാണ്. അതേ കണക്ക് നമുക്ക് സ്കൂളുകളിൽ അറിയാമല്ലോ, ഈ ടീച്ചർമാരും സാറുമാരും അവർ സ്വന്തം മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കും, എന്നിട്ട് പറയും നിങ്ങളെല്ലാം വന്ന് ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കണം. എന്നിട്ട് സ്വന്തം കുട്ടികളെ അടിക്കത്തും ഇല്ല, തെറ്റ് കണ്ട അവനെ പാടി.
0: അതായത് നമ്മൾ പറയുന്ന കുറെ അധികം കാര്യങ്ങൾ, അതായത് കുറെ കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് അല്ലേ. നമ്മളത് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ കഥകളും പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകുന്നതാണ്. ഓരോരുത്തരുടെ അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ കേട്ടിരുന്ന് പോകും. അതായത് ഇപ്പം ഒരു സ്വാഭാവികമായിട്ട് നമ്മളൊരു വീട്ടിൽ ജീവിക്കുമ്പോഴും ഇപ്പം ഈ ചേട്ടൻ പറഞ്ഞതിൻ്റെ കൂട്ട് ഒരു അനാഥ മന്ദിരത്തിൽ ജീവിക്കുമ്പോഴും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വളരെ രണ്ട് ധ്രുവങ്ങളാണ് അല്ലേ. അത് വളരെ ധ്രുവങ്ങളാണ്. ഒരു മനുഷ്യനാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം, ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്, നമ്മളുടെ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അപ്പം ഇത് നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ഇതിനകത്ത് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം തൊഴിലില്ലായ്മ എന്ന് പറയുന്നൊരു കാര്യവും നമ്മുടെ നാട്ടിൽ കൂടുതലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതേപോലെ തന്നെ നമ്മളുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമ്മൾ നിയന്ത്രണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യത്തിൽ നമ്മുടെ നാട്ടുകാർ ഈ നിയന്ത്രണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ പറയും നമ്മൾ അവിടെ വേസ്റ്റ് കൊണ്ടിടരുത്, നമ്മൾ പറയും അവിടെ നമ്മൾ എന്താ പറയുക, നിങ്ങൾ പബ്ലിക്കായിട്ട് നിങ്ങൾ ഇവിടെ ഇത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ ശരി ചെയ്യരുത്, ആ ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ. അതിന് മറുപടിയായിട്ട് നമുക്ക് തിരികെ എത്താം. ഇതിൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ. ഒരു ചെറിയ ഇടവേളയ്ക്ക് നമുക്ക് സമയമായി, പെട്ടെന്ന് തിരികെ എത്താം കേട്ടോ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
5: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.

0: ഇങ്ങനെ വരുന്ന ഒരു തിരക്കിലും ധൃതിയിലും ഒക്കെയാണ് നമ്മൾ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ വളരെയധികം കാര്യങ്ങൾ, വളരെ എനിക്ക് തോന്നുന്നു വളരെയധികം കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകൾ നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ തന്നെ ഇടയിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നവരും ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനവും ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു സന്തോഷവും തോന്നുന്നത് നമ്മളുടെ പാസഞ്ചേഴ്സിലുള്ള ആൾക്കാർ ഇത്രയധികം പ്രതികരിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിലും ഈ വന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നു. നമ്മൾ അടുത്ത തലമുറയെ പറ്റിയിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എന്തൊക്കെ നിയന്ത്രണങ്ങളാണ് നമുക്ക് വേണ്ടതെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അവർ ആ തെറ്റ് ചെയ്യുന്നു എന്ന് പോലും ചിന്തിക്കുന്ന ആളുകൾ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് വളരെയധികം എന്താ പറയുക, ഒരു അഭിമാനമാണ് നമ്മുടെ പാസഞ്ചേഴ്സിനെ ഓണാട്ടുകാരെ കുറിച്ചിട്ട് നമുക്ക് തോന്നുന്നത്. കാര്യം ഇവരിതെല്ലാം ശ്രദ്ധിക്കുകയും വീക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അഭിമാനം ഇങ്ങനെ വരുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം.
1: ഞാനൊരു പാട്ട് പാടാനും തോന്നുന്നു കേട്ടപ്പം.
0: പറഞ്ഞോളൂ.
1: ഞാനൊരു പാട്ടിലൂടെ.
0: ഹലോ ഹലോ ഹലോ. കോള് കട്ടായെന്ന് തോന്നുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യങ്ങളും എന്നൊക്കെ പറയുന്ന അത്രയ്ക്കധികം നമുക്ക് നമ്മുടെ സമൂഹത്തിനെ എത്രത്തോളം ഈ ദുഷിപ്പ് ബാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യണം. എനിക്ക് സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം പുരോഗമിച്ചിട്ടും നമ്മളുടെ ഇടയിൽ ഇത്രയധികം ആൾക്കാരുണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം, എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അതായത് എന്താണ് ഇവരിങ്ങനെ ചിന്തിക്കാനുള്ളത്? എല്ലാവരും പറയും സാമൂഹിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ സ്വഭാവം രൂപപ്പെടാൻ, ഒരു മനുഷ്യന്റെ സ്വഭാവം പൂർണ്ണതയിലെത്തിക്കാൻ ഈ സാമൂഹ്യ വ്യവസ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അല്ലേ. ഒരു സമൂഹത്തിൽ അവൻ ജീവിക്കുമ്പോൾ ആളുകൾക്കിടയിൽ ഇങ്ങനെ ഇടപഴകി ജീവിക്കുമ്പോഴുള്ള ആ ഒരു സ്വഭാവ പൂർണ്ണത എന്ന് പറയുന്നത് വളരെയധികം പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ മനുഷ്യന്റെ സ്വഭാവ രൂപീകരണം അവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതായത് അവന് എന്തെങ്കിലും ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നൊരു ദിവസമാണ്, ഇന്ന് കുട്ടികൾ അവരുടെ കൂട്ടുകാരുമായിട്ട് പോകുന്നൊരു ദിവസമാണ്. അപ്പം നമ്മൾ പറയും ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം ആദ്യം നടക്കുന്നത് അവൻ്റെ വീട്ടിൽ നിന്നാണ് അല്ലേ. അത് കഴിഞ്ഞ് അവൻ സ്കൂളിൽ നിന്ന്, അത് കഴിഞ്ഞ് അവൻ ഇടപഴകുന്ന അവരുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നിന്ന്. അങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സ്വഭാവ രൂപീകരണം ഉണ്ടാകുന്നത്. അപ്പം ആദ്യം നമ്മളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുക, നമ്മൾ പറയുക, നമ്മൾ ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് പറഞ്ഞു വിടുക, നമുക്കുള്ളത് മാത്രമല്ല ഈ ഭൂമി, ആ ഭൂമിയിൽ എല്ലാ ആൾക്കാർക്കും ജീവിക്കാനുള്ള അവകാശവുമുണ്ട് അധികാരവുമുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക. പഠിക്കുക എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഡോക്ടറാവണോ, നിങ്ങൾക്ക് എൻജിനീയർ ആവണോ, നിങ്ങൾക്ക് ടീച്ചറാവണോ, നിങ്ങൾക്ക് കളക്ടറാവണോ, നിങ്ങൾ ആര് വേണമെങ്കിലും ആയിക്കോളൂ, പക്ഷേ മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം, അതായത് ഏറ്റവും നമ്മുടെ ഈ വരുന്ന ഓരോ ദിവസം കഴിയുന്തോറും ഈ ഒരു വാക്കിന് ഒരു വില കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ, ഇത്തരം സംഭവങ്ങൾ കേൾക്കുമ്പോൾ. അപ്പം ആ മനുഷ്യത്വം എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടി നിങ്ങളുടെ മനസ്സിൽ ഉൾപ്പെടുത്തുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. അതായത് നിന്റെ കൂടെ നിൽക്കുന്ന ഒരു കൂട്ടുകാരനെ ഇപ്പം നിറത്തിൻ്റെ പേരിലായിക്കോട്ടെ, അല്ലെങ്കിൽ അവൻ്റെ എന്തെങ്കിലും കുറവ് ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ കളിയാക്കരുത്. നമ്മളങ്ങനെ കളിയാക്കി നമ്മൾ കുഞ്ഞുങ്ങളോട് നമ്മളിങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ കളിയാക്കി കഴിയുമ്പോഴേക്കും ആർക്കാണെങ്കിലും ഒരു ചെറിയ വാക്കുകൾ പോലും നമ്മളുടെ മനസ്സിലിങ്ങനെ തട്ടി നിൽക്കുന്ന എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നമ്മൾ കുഞ്ഞുനാളിൽ ഉണ്ടായി കാണും അല്ലേ. അപ്പം അത്തരം രീതിയിൽ പോലും നമ്മൾ സംസാരിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്കിതിനകത്ത് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പം പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവരും വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9444700092. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
9: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യാണ്. അപ്പൊ ദാണ്ട 8:55 നമ്മുടെ ഒണാട്ടുകരയുടെ സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമുക്ക് പാസഞ്ചേഴ്സ് നമ്മളുടെ ലൈനിലുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
10: ഹലോ, നമസ്കാരം.
9: നമസ്കാരം.
10: നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്നത് മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങള്, ഓരോ കാഴ്ചകളും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം. പണ്ടൊന്നും നമ്മുടെ അടുത്തൊന്നും ഇത്രയും ക്രൂരതയൊന്നും നമ്മൾ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പക്ഷെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാലും പത്രം നോക്കിയാലും എന്തോ നമ്മളൊന്ന് എടുത്തു നോക്കിയാലും നമുക്ക് ഉള്ളില് വിഷമം തട്ടുന്ന കാര്യങ്ങളൊക്കെ കാണുന്നതും കേൾക്കുന്നതും എല്ലാം. പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും മൃഗീയമായിട്ട് ഉപദ്രവിച്ച് കൊല്ലുന്ന ഒരു സംസ്ഥാനമായിട്ട് നമ്മുടെ മാറിയിരിക്കുക. കാരണം ഇത് ഈ മയക്കുമരുന്നും കള്ളും കുടിച്ച്, പണ്ടൊക്കെ പറയുന്നത് കള്ള് കുടിച്ച് ബോധമില്ലാത്തതുകൊണ്ട് അവർ ചെയ്യുന്നത് അങ്ങനെയാന്നൊക്കെ പറയും. പക്ഷെ ഈ കള്ളു കുടിച്ചും ബോധമില്ലാത്തവരൊക്കെ എന്ന് പറയുമ്പോൾ പോലീസെന്ന് പറയുമ്പോൾ അവർ ഇറങ്ങി ഓടുന്നുണ്ട്. ഈ ബോധമില്ലാത്ത ആൾക്കാർക്കൊക്കെ ഈ പോലീസൊന്നും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പേടി അങ്ങനെ വരുന്നു. അല്ലെങ്കിൽ MDMA അടിച്ചിട്ടും അവര് അത്, എനിക്ക് തോന്നുന്നു ഇതൊരു മുതലായിട്ട് അവരെടുക്കുക. നമ്മള് പറയാം അവര് ബോധമില്ലാതെ ചെയ്യുന്നത് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നതെന്നും പറയും. നമ്മൾ അതങ്ങ് വെറും ഒരു ഇതായിട്ടങ്ങ് കാണുക. അതിനെ ആൾക്കാർക്ക് ഇതൊരു മുതലായിട്ടങ്ങ് എടുക്കുക. മനുഷ്യൻ അങ്ങ് ക്രൂരമായിട്ട് ഒരു പിഞ്ചു കുഞ്ഞിനൊക്കെ ഒരു പെറ്റ തള്ളക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറഞ്ഞിട്ട് വേറെ എന്താ.
9: അതെ അതെ, അതായത് നമ്മൾ ആദ്യം മുതലേ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അതായത് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതിനകത്ത് നമ്മൾ മറ്റുള്ളവരെ കൂടി നമ്മൾ കരുതുക. ആ ഒരു കാര്യം മറ്റുള്ളവർക്ക്, നമുക്ക് വരുന്ന തലമുറയ്ക്കും കൂടി നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ കരുതി വെക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് മാത്രം ജീവിക്കാനുള്ളതല്ല അല്ലേ ഈ ഭൂമി എന്നുള്ളത്, എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ളതാണ്. അതായത് ഇപ്പം നേരത്തെ നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇപ്പം വഴിയിൽ എന്തെങ്കിലും ഒരു സാധനം വീണ് കടന്നു കഴിഞ്ഞാൽ നമ്മുടെ കാക്കയ്ക്കും പൂച്ചയ്ക്കും എല്ലാവരും വന്നെടുക്കും. മനുഷ്യരാണെങ്കിൽ അത് ഒരു ഇത് അവനോന് വേണ്ടി അവൻ എടുത്തുകൊണ്ട് പോകും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവസാന നിമിഷത്തിൽ നമ്മുടെ പാസഞ്ചേഴ്സ് വിളിക്കുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. കട്ടായി പോയിട്ടുണ്ട്. അതായത് എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളുടെ പ്രോഗ്രാമിന്റെ സമയം, നമ്മുടെ ഓണാട്ടുകാരെ പാസഞ്ചറിന്റെ സമയം എന്ന് പറയുന്നത് 9 മണിവരെയാണ് കേട്ടോ. 9 മണിവരെയാണ്. അപ്പോൾ 9 മണിക്കുള്ളിൽ എല്ലാവരും വിളിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അതാത് ദിവസം പറയുന്ന നമ്മളുടെ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിച്ച് ചെന്ന് കേട്ടിട്ട് ഈ 9 മണിക്ക് തൊട്ട് മുമ്പായിട്ട് എല്ലാവരും വിളിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ സമയങ്ങൾ ഇങ്ങനെ അടുത്തടുത്തടുത്തതാണ്ട് 8:58 ആയിട്ടുണ്ട്. 9 മണിക്ക് ഇനി വലിയ സമയങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഇതിനകത്ത് പറഞ്ഞു തീർക്കാനുണ്ട്. ഒരു കാര്യം കൂടി നമുക്ക് ഇതിനകത്ത് പറഞ്ഞു തീർക്കാനുണ്ട്. അതായത് നമ്മൾ ഈ നമ്മുടെ സഹജീവികളോടുള്ള കരുണ, നമ്മളുടെ കുഞ്ഞുങ്ങളോടുള്ള നമ്മളുടെ സ്നേഹം, അവരുടെ ആവശ്യങ്ങൾ നമ്മൾ നിറവേറ്റി കൊടുക്കുക, ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ കാര്യങ്ങളിൽ നമുക്ക് ഒതുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ എന്ന് പറയുന്നത് വളരെ വളരെ വളരെ എത്രയോ മനസ്സിന് വിശാലതയും എത്രയോ മനസ്സിന് നമ്മൾക്ക് എന്താ നമ്മളുടെ ആ ഒരു സ്നേഹവുമൊക്കെ ഉൾക്കൊണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിൽ തിരിച്ച് ചിന്തിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ? നേരത്തെ പറഞ്ഞ സാമൂഹ്യ വ്യവസ്ഥ ഉൾക്കൊള്ളുന്നതിനോടൊപ്പം തന്നെ അവന്റെ സ്വഭാവ മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ നമ്മളുടെ കൂടെ ഒരാൾ ഇങ്ങനെ ജീവിച്ചു തുടങ്ങാൻ ഒരുങ്ങുമ്പോൾ പോലും അവരിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരാളെ എത്തിക്കാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതും നമ്മൾ ചെയ്യണം. ഇനി ഒരാൾ അത്തരത്തിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവനെ അവിടുന്ന് എങ്ങനെ മാറ്റിക്കൊണ്ട് വരാം എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. കാരണം നമ്മളുടെ സമൂഹം എന്ന് പറയുന്നത് ചെറിയ സമൂഹമൊന്നുമല്ല, നമ്മളുടെ രാജ്യമെന്ന് പറയുന്നതും ചെറിയ രാജ്യങ്ങളൊന്നുമല്ല. ഇവിടെ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുമുണ്ട്. ശ്രദ്ധിക്കേണ്ടതായിട്ടും വളരെ അധികം കാര്യങ്ങളും നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ സമയം ദാണ്ട് ഇവിടെ അവസാനിക്കുന്നു. അപ്പം നമുക്ക് പറയാനുള്ളത് മരിച്ചുപോയ ആ കുഞ്ഞിന് നിത്യശാന്തി തന്നെ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഓണാട്ടുകാര പാസഞ്ചർ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സമയമായിരിക്കുകയാണ്. അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായിട്ട് നിങ്ങളിലേക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി ഞാനെത്തും എന്ന് ഉറപ്പോടുകൂടി ഇത് എൻ്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സത്യ, നീ സുന്ദരിയാണ് കേട്ടോ. നേര് പറഞ്ഞ നിന്റെ ടേസ്റ്റ് എന്റെ ടേസ്റ്റും ഒന്നാണ് സത്യ.
1: ഹേ ശിവ, നോ നോ നോ നോ,
2: പ്രോമിസ്.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
10: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
11: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ എൻ റേഡിയോ 91.2.

0: കോച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീൻ വിറച്ചി എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
8: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
9: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ. ലുലുവിൽ
10: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

യെസ്, അങ്ങനെ രണ്ട് മാസത്തെ വേനലവധി കാലത്തിന് ശേഷം കൊച്ചു കൂട്ടുകാർ കുരുന്നുകൾ സ്കൂളിലേക്ക് ഇതാ ഇങ്ങനെ പോവാണ്. അറിയാതെയൊക്കെ നമ്മുടെ മനസ്സിലേക്കും ആ ഒരു സ്കൂൾ ബെല്ല് എങ്ങനെ നിറഞ്ഞു നിൽക്കുന്നില്ലേ. എത്രയോ രക്ഷകർത്താക്കളുടെ, എത്രയോ അച്ഛനമ്മമാരുടെ സ്വപ്നങ്ങളായിട്ട്, ഒരുപാട് ഒരുപാട് പേരുടെ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് ആ കൊച്ചു കൂട്ടുകാരെന്ന് സ്കൂളിലേക്ക് കടക്കുകയാണ്. മനസ്സിലാകെ ഒന്ന് കണ്ണടച്ച് ഒന്ന് ഫീൽ ചെയ്താൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കൂടി കുട്ടിക്കാലം അല്ലേ. പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് കുഞ്ഞു ബാഗൊക്കെ ആയിട്ട് ആ ഒരു നാട്ടുവഴികളിലൂടെയും അല്ലേ, കുഞ്ഞു കാലത്തെ ഓട്ടോയിലൊക്കെ ചേർന്ന് ഇങ്ങനെ സ്കൂളിലിങ്ങനെ ഓടിപ്പോകുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളും അറിയാതെ ഓടി ചെല്ലുകയാണ്. ഓരോ സ്കൂളുറപ്പും ഒരു അല്പം കണ്ണീർ പൊഴിക്കാതെ അല്ലേ, ഓർമ്മകളിലൂടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഓളങ്ങൾ കൊണ്ട് നിറഞ്ഞ നമ്മൾ പതിവ് പോലെ പ്രതീക്ഷിച്ചു. ജൂൺ 1 മഴ ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പാണ്. അപ്പോൾ പ്രകൃതി നമ്മളോട് പറഞ്ഞു, ഇന്ന് വെയിറ്റ്, ഇന്ന് എൻ്റെ കുട്ടികൾ നനയാതെ പോകട്ടെ. അങ്ങനെ പുത്തൻ കൊടയും കോട്ടും പഴയ ആളുകളൊക്കെ പലപ്പോഴും നമ്മുടെ റേഡിയോയിൽ പഴയ ശ്രോതാക്കളൊക്കെ പറയാറുണ്ട്, ചേമ്പിലയിലൊക്കെ താഴെ നിന്ന് മഴയൊന്നും കൊള്ളാതെ പോയ ഒരു കാലഘട്ടം ഞങ്ങൾക്കുണ്ടായിരുന്നു. പുസ്തകം നനയാതെ, സ്ലേറ്റ്, പെൻസില്, സ്ലേറ്റ് തുടയ്ക്കാനായിട്ട് വെറ്റപ്പോച്ച, ഇന്ന് വേണ്ട ഒരു കിൻഡൽ ഓർമ്മകളുടെ ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു സ്കൂൾ തുറപ്പ്. അപ്പൊ എല്ലാ കുഞ്ഞു കൂട്ടുകാർക്കും അക്ഷരങ്ങളുടെ ലോകത്ത് അത്ഭുതം തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ടീം എൻ റേഡിയോ 91.2 ആശംസിക്കുന്നു. അപ്പോൾ സ്കൂൾ തുറപ്പിന്റെ ഒരുപാട് ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് ഗസ്റ്റുകളും നമ്മുടെ കൂടെ ഈ ഒരു റേഡിയോ ജംഗ്ഷനിൽ നിന്ന് ചേരുന്നുണ്ട്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി. ഒന്ന് ഓർത്തു നോക്കി, നിങ്ങൾ ആദ്യമായി സ്കൂളിൽ പോയ ആ ഒരു ദിവസവും ഓരോ സ്വപ്നങ്ങളല്ലേ, പുത്തൻ ബുക്കിന്റെ മണം. നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളായിരുന്നു. ഈ പുസ്തകം പൊതിയുന്നതിന്റെ ഒരു മണമുണ്ട്, ബുക്ക് തുറക്കുന്നതിന്റെ ഒരു മണമുണ്ട്. ഇതൊക്കെ ഒന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്ത് നോക്കൂ. അപ്പോഴേക്കും വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ കുറെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് റേഡിയോ ജംഗ്ഷൻ. ജംഗ്ഷനിൽ കൂടെ ഉള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ രണ്ടു മാസത്തെ വേനലവധി കാലത്തിന് ശേഷം ദാ നമ്മളുടെ സ്കൂള് കളിക്കുന്ന തുറന്നിരിക്കുകയാണ്. ശരിക്കും അധ്യാപകരുടെ കൂടി ഒരു ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ള കുറച്ച് സമയമാണ്. അവർ രണ്ടു മാസം ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇനി ഒരു അധ്യയന വർഷം ഇങ്ങനെ ആരംഭിക്കുകയാണ്. ഇപ്പോൾ ഈ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് തോന്നല് ഒരു വട്ടം കൂടിയൻ എൻ്റെ സ്കൂളിലോട്ടൊക്കെ ഒന്ന് പോകാൻ നിങ്ങളുടെ മനസ്സിങ്ങനെ വിമ്പുന്നുണ്ടോ? എപ്പോഴും സുന്ദരമായിട്ടുള്ള ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഉറപ്പിച്ച് പറയാൻ പഠിക്കുന്ന സമയം തന്നെയാണ്. പ്രാരാബ്ധങ്ങളില്ലാതെ അല്ലെങ്കിൽ ഓർക്കാൻ നിഷ്കളങ്കമായിട്ടുള്ള കുറേ സൗഹൃദങ്ങളുള്ള ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാലഘട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓർമ്മകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് എപ്പോഴും ഒരു June 1, June 2 ആകുമ്പോഴേക്കും നമ്മളൊരു കുഞ്ഞു കുട്ടിയെ പോലെ ആയി മാറുന്നത്. രണ്ടു മാസത്തെ വേനലവധി എന്ന് പറയുമ്പോൾ വീട്ടിൽ കോലാഹലങ്ങളായിരുന്നു, ബഹളം, അത് ഇത്, കളി, ചിരി, പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവരങ്ങോട്ട് സ്കൂളിലോട്ട് പോകുമ്പോഴുള്ളൊരു ശൂന്യതയുണ്ടല്ലോ, അയ്യോ അത് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഞാൻ കുഞ്ഞുനാളിലൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഡേയിൽ അമ്മ ഇരുന്ന് കരയുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടോ? എന്തായാലും മനോഹരമാണ് ഈ ഒരു കാലം. ഇക്കാലത്തും നമ്മളിങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും. പിന്നെ പുതിയ പുസ്തകങ്ങളുടെ മണം അത് പിന്നൊന്ന് വേറെ തന്നെയാണ്. പുതിയ പുസ്തകങ്ങളിൽ ഇങ്ങനെ മറിച്ചു നോക്കി മണപ്പിച്ചിട്ടുണ്ടോ? ആഹാ, പേന, പെൻസിൽ. ഈ കാലഘട്ടം കുറേ കൂടെ പിന്നിലോട്ട് പോകുമ്പോൾ ഈ സ്ലേറ്റ് മായ്ക്കാനൊക്കെ വെറ്റപ്പോച്ചയൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടേ. അപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ വ്യത്യസ്തമാണ്. കാലഘട്ടങ്ങൾ മാറുമ്പോഴേക്കും സ്ലേറ്റ് മാറി, ഇപ്പോൾ ടാബായി. എന്നിരുന്നാലും ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ പോലും ബാല്യം എന്ന് പറയുന്നത്, ഈ സ്കൂൾ തുറപ്പ് എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യം തന്നെയാണ്. പിന്നെ ചില കുട്ടികളുണ്ട് സീനിയേഴ്സിൻ്റെയൊക്കെ പുസ്തകങ്ങൾ, ചേച്ചിയും ചേട്ടൻ്റെയൊക്കെ പുസ്തകങ്ങളുമുണ്ട് ഇങ്ങനെ പഠിച്ചിട്ടുള്ളവർ. കഴിഞ്ഞ ദിവസം സജന ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞു പോയ കാലത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, പഴയ കാല കലണ്ടർ എടുത്തിട്ട് ബുക്ക് പൊതിയുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, നമ്മളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമാണ് ഈ കവറ് ഇങ്ങനെയുള്ള വാങ്ങിക്കുമ്പോഴും ഈ പഴയ കലണ്ടറൊക്കെ കിട്ടുമ്പോഴും നമ്മുടെ ബുക്കിലൊക്കെ നമ്മൾ പൊതിയാറുണ്ടായിരുന്നു. പിന്നെ നെയിം സ്ലിപ്പ്. ഇപ്പോൾ അങ്ങനെയൊന്നും സ്കൂളിൽ പറ്റില്ല. സ്കൂളിലൊരു കോഡ് പറയാറുണ്ട്, അത് തന്നെ ഫോളോ ചെയ്യണം. പിന്നെ രാവിലത്തെ ഈശ്വര പ്രാർത്ഥന, അതിനോടൊപ്പം ഉള്ള ന്യൂസ് വായന, ഇതിനൊക്കെ ന്യൂസ് വായിക്കാനൊക്കെ ഞാനങ്ങ് പോകും. വിളിച്ചാലും ചാടി കയറി അങ്ങ് ചെല്ലുമെന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വ്യത്യസ്തമാണ് പലതരത്തിലുള്ള കുട്ടികൾ ചേരുന്ന ഒരിടം. അധ്യാപകരുടെ കണ്ണിൽ എല്ലാവരും ഒരുപോലെയാണ്, ഒരേ മക്കളാണ്, എല്ലാവരും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ തരംതിരിവുകളില്ലാതെ സ്നേഹിക്കുമ്പോഴാണ് ഒരു അധ്യാപകൻ ഏറ്റവും മികച്ച മനുഷ്യത്വമായിട്ട് മാറുന്നത്, നല്ലൊരു അധ്യാപികയായിട്ട് മാറുന്നത്. അപ്പം എന്തായാലും പറയാനുണ്ട്, അറിയാനുണ്ട്, ഏറെ കാര്യങ്ങൾ ഓർമ്മയിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടിയെത്തുന്ന നല്ല നല്ല കുറേ ഓർമ്മകളുമായിട്ട് നമുക്കിങ്ങനെ റേഡിയോ ജംഗ്ഷനിലൂടെ സഞ്ചരിക്കാം. കൂട്ടത്തിൽ കുറേ ഗസ്റ്റുകളും നമ്മളുടെ കൂടെ ചേരുന്നുണ്ട് കേട്ടോ. വളവുകളായ വളവുകൾ കറങ്ങി തിരിഞ്ഞു വരാം, ഓർമ്മകൾ ആയി വറക്കാം. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ.

യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഇന്ത്യ റേഡിയോ 91.2. ഇത് റേഡിയോ ജംഗ്ഷൻ, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി. എത്രയാണെന്ന് പറഞ്ഞാലും ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ഈ മഴ എന്ന് പറയുന്നത് കേട്ടോ. മഴ ഈ കൊല്ലത്തെ സ്കൂൾ തുറക്കുന്ന ഒരു മിസ്സിംഗ് തന്നെയാണ്. വന്നിട്ടില്ല, മഴ എവിടെ പോയി? മഴയ്ക്കും ചെറിയൊരു അലിവൊക്കെ തോന്നി. കാരണം എൻ്റെ കുട്ടികളും നനയേണ്ട കേട്ടോ, എൻ്റെ കുട്ടികളെ സന്തോഷത്തോടെ ഇന്നൊന്ന് പോയിക്കോട്ടെ. വരും ദിവസങ്ങളിൽ ഞാൻ നിങ്ങളുടെ കൂടെ തുള്ളിച്ചാടി വരുന്നതായിരിക്കും ആശാൻ വിചാരിക്കുന്നത്. ഓക്കെ, എന്താണെന്ന് പറഞ്ഞാലും ഈ ഒരു സ്കൂൾ തുറപ്പ് എത്രയോ ഓർമ്മകൾ കൊണ്ട് നിറഞ്ഞതാണ് നമ്മുടെയൊക്കെ ഉള്ളിൽ നിന്ന്. ഞാൻ ഈ റേഡിയോയിലോട്ട് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അമ്മയും ഞാൻ വല്ലാതെ കെട്ടിപ്പിടിച്ചിട്ട് ഇപ്പോഴും ജൂൺ ഒന്നെന്ന് കേൾക്കുമ്പോൾ കണ്ണ് നിറഞ്ഞു പോവുകയാണ് കേട്ടോ. കാരണം എത്ര എത്രയോ ഓർമ്മകളുടെ ഓരോ സ്കൂളും, ചെറിയ പ്ലേ സ്കൂൾ മുതൽ എനിക്ക് തോന്നുന്നു പഠിച്ചു പഠിച്ച് പഠിച്ചു പോകുന്ന ഓരോ കാലഘട്ടങ്ങളിലും ഫസ്റ്റ് ഡേ അമ്മ വരണം എന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടോ? ഭയങ്കര അമ്മക്കുട്ടിയായിരുന്നു ഞാൻ. അപ്പോൾ ഇന്നിങ്ങനെ ഇറങ്ങിയപ്പോൾ ആലോചിക്കുക, വലുതായി, വലിയ ആളൊക്കെ ആയി. വലിയ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം കൊണ്ടും മനസ്സും കൊണ്ടൊക്കെ കുറേ കടന്നു, ദൂരങ്ങളൊക്കെ കടന്നു. അപ്പോഴും ആ ഈ ഒരു ജൂൺ ഒന്നിന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ മനസ്സറിയാതെ നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആറ്റ് നോറ്റ് നമ്മുടെ ഈ അടുത്ത് കേരളത്തിലുണ്ടായിട്ടുള്ള പല വാർത്തകളും നമ്മൾ ആലോചിക്കുക. അമ്മ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമായ അവസ്ഥയിലൂടെ, അല്ലെങ്കിൽ നമ്മൾ അറിയാതെ പ്രതികരിച്ച് പോകുന്ന, മനസ്സുകൊണ്ട് ഉറക്കെ ചെറി വിളിച്ചു പോകുന്ന ഘട്ടങ്ങളിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നു പോകുന്നത് അല്ലേ. ഒന്നര വയസ്സുകാരനായിട്ടുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ കീറി മുറിക്കാൻ ഒരമ്മ കൂട്ടു നിൽക്കുക എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ തൻ്റെ മക്കളെ ജീവന തുല്യം സ്നേഹിക്കുന്ന, ഒരു ജീവനും ജീവിതവും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുള്ള 1000 അമ്മമാരുടെ കാലിൽ തൊട്ട് നമസ്കരിക്കാനായിട്ട് നമുക്ക് തോന്നും. അതോടൊപ്പം ജീവൻ്റെ പാതിയായിട്ട് നിൽക്കുന്ന അച്ഛനമ്മമാരും. കൊച്ചു കൂട്ടുകാരെ, നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ അവരുടെ സ്വപ്നങ്ങളാണ്. അക്ഷരലോകത്ത് അത്ഭുതങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് തന്നെയാണ് എപ്പോഴും പറയാനുള്ളത്. അപ്പോൾ ഇന്ന് ആ ഒരു പുത്തൻ ഉടുപ്പൊക്കെ എന്ന് ആലോചിക്കുക, സാധാരണക്കാരൊക്കെ എത്രയോ കഷ്ടപ്പെട്ട് അവൻ്റെ സ്വപ്നങ്ങൾക്ക് നിറം പകരാനായിട്ട് നെട്ടോട്ടം ഓടുന്ന, ഒരു ഫീസ് അടയ്ക്കാനാണെങ്കിലും ട്യൂഷൻ ഫീസ് കൊടുക്കാനാണെങ്കിലും അവൻ രക്ഷപ്പെടട്ടെ, ഞങ്ങൾ കടന്നുപോയ ദുരന്തങ്ങളൊന്നും അവനിൽ അനുഭവിക്കാതിരിക്കട്ടെ എന്നുള്ള സ്വപ്നങ്ങളിൽ ഓരോ കുഞ്ഞിനെയും സ്കൂളിലേക്ക് വിടുമ്പോൾ അവർക്ക് 1000 സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങളൊക്കെ സാധിക്കുവാൻ, യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാൻ ഈ കുരുന്നുകൾക്ക് സാധിക്കട്ടെ എന്ന് സർവേശ്വരനോട് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ മൂത്ത ചേട്ടനും അനിയ ചേച്ചിമാരൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ഈ അനിയത്തിമാർക്ക് ഈ 2 വെക്കേഷന് ഭയങ്കര ബഹളമായിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് പോകുമ്പോൾ വല്ലാത്തൊരു ഇങ്ങനെയാണ്. എൻ്റെ ചേച്ചിയുടെ കുട്ടി ഇന്ന് സ്കൂളിൽ പോയപ്പം എൻ്റെ അനിയത്തിയുടെ കുട്ടി ഇങ്ങനെ വിങ്ങുന്നുണ്ടായിരുന്നു. 2 ഇങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ ചിന്തിച്ചിങ്ങനെ കരയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു രംഗം കണ്ടിട്ട് വന്നപ്പോൾ വീണ്ടും എന്നെ കണ്ട് നിറഞ്ഞുപോയി. എന്താണെന്ന് അറിയത്തില്ല, ഹൃദയത്തിന് ഇത്തിരി കൂടി ഒന്ന് ബലമാക്കേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. കേരളവാടാ രാമൻകുട്ടി എന്ന് പറഞ്ഞതുപോലെ ഇന്ന് എത്രയോ സ്കൂളുകളിൽ ആ ഒരു, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യൂ, ഇങ്ങനെ കലകല കലകല കലകല സൗണ്ട്, സ്കൂൾ ബെല്ലിൻ്റെ സൗണ്ട്, ടീച്ചേഴ്സിൻ്റെ സൗണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ രാവിലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, രാവിലെ സ്കൂൾ ബസ് വരുന്ന ആ ഒരു സമയം, അയ്യോ ലഞ്ച് ബോക്സ്, അയ്യോ ഷൂ എവിടെയാണ്, എൻ്റെ ബെൽറ്റ് എവിടെയാണ്, ടൈ എവിടെയാണ്, അമ്മേ അമ്മേ അമ്മേ അമ്മേ അമ്മേ അമ്മേ അച്ഛ അച്ഛ അച്ഛ അച്ഛ. ആ ഒരു രാവിലെ സ്കൂളിൽ പോകുന്ന ആ ഒരു സമയത്ത് കുറേ ബഹളങ്ങളായിരിക്കും അല്ലേ, ഒരു പെരുമഴ പെയ്ത് തോർന്ന പോലെ ആയിരിക്കും. പിന്നെ നല്ല കുട്ടികളുണ്ട് കേട്ടോ, ഇപ്പോൾ പറഞ്ഞ എൻ്റെ കാറ്റഗറിയിൽ പെടുന്ന ആളുകളാണ്. ഇനി അടുത്ത കുട്ടികൾ എന്ന് പറഞ്ഞാൽ തലേന്ന് ഇതെല്ലാം സെറ്റ് ചെയ്ത് ഞാനാണ് ബെസ്റ്റ് സ്റ്റുഡൻറ്റ്, ഇതൊക്കെ ഇതൊക്കെ പണ്ടേ ഞാൻ കണ്ടതാണ് എന്നൊരു മൈൻഡ് സെറ്റിൽ പോകുന്ന കുറേ കൂട്ടുകാരുണ്ട്. അപ്പോൾ രക്ഷകർത്താക്കൾക്ക് വലിയ ടെൻഷൻ. ഞാനൊക്കെ ഭയങ്കര ഒരു വീട്ടിൽ തന്നെ ഞാൻ ഒട്ടും അടുക്കും ചിട്ടയില്ലാത്തതും എൻ്റെ അനിയത്തിക്ക് ഭയങ്കര ചിട്ടയുള്ളതായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ബഹളം മുഴുവനും എൻ്റെ പേരിലാണ് കേൾക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓർമ്മകൾ കൊണ്ട് എപ്പോഴും നമ്മുടെ ബാല്യം അങ്ങനെ നിറഞ്ഞേക്കാണ്. എത്രയൊക്കെ വളർന്നെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു കുട്ടിത്തമുണ്ട്. രാവിലെ ഈ സ്കൂൾ ബസ് വരുന്നതിനൊക്കെ തൊട്ട് മുൻപായിട്ട് ഓട്ടോ വരുന്ന ആളുകളുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് എൻ്റെ വളരെ കുട്ടിക്കാലത്ത് ആദ്യത്തെ സ്കൂൾ ഓർമ്മ എന്ന് പറയുമ്പോൾ അത് തന്നെയാണ്. ജീവ എന്ന് പറഞ്ഞൊരു സ്കൂളിലായിരുന്നു ഞാൻ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ജീപ്പായിരുന്നു വരുന്നത്. അപ്പോൾ കുറേ കൂട്ടുകാരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും, പുതിയ യൂണിഫോമൊക്കെ ഇട്ടിട്ട് അവരുടെ കൂടെ. ഫസ്റ്റ് ഡേയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എനിക്കൊരു എന്താ പറയുക, ഒരു പെൻസിൽ തന്ന, ഗിഫ്റ്റ് തന്ന ഒരു കാര്യമൊക്കെ ഇപ്പോഴൊക്കെ ഓർത്തിരിക്കുകയാണ്. പിന്നെ അങ്ങനെ പോകുന്നത്, പിന്നീട് ഈ നാട്ടിലേക്ക് വരികയും ഇവിടുത്തെ ഗവൺമെൻറ് സ്കൂളിലോട്ട് മാറുകയും സ്കൂളിൽ നടന്നായിരുന്നു പോകുന്നത് കേട്ടോ. അങ്ങനെ നല്ല മഴയൊക്കെ വരും, ആ വഴികൾ നിറയെ മിന്നൽ വരുമ്പം വിചാരിക്കും ഫോട്ടോ എടുക്കുകയാണെന്ന് കേട്ടോ. അങ്ങനെ കടന്നു പോയിട്ടുള്ള എത്രയോ മനോഹരമായിട്ടുള്ള ഒരുപാട് കൂട്ടുകാരെയൊക്കെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. പിന്നെ ചൂരൽ കൊണ്ട് അടി കിട്ടിയതും
അസംബ്ലിയൊക്കെ വരുമ്പോൾ ചാടി കയറിപ്പോയി ഈശ്വര പ്രവർത്തനയ്ക്ക് ന്യൂസ് വായിക്കാനും അതിനും ഇതിനൊക്കെ ഓടുന്നതും. പിന്നെ ഇതേ സ്കൂളിൽ തന്നെ എത്രയോ ഓർമ്മകൾ. ഓക്കെ, ഓ ഇന്ന് സ്കൂളാകെ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ കുഞ്ഞു കൂട്ടുകാരെ കാണുമ്പോൾ ചെറിയ അസൂയ തോന്നുന്നുണ്ട് കേട്ടോ. ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് കൂടി ആ ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ മനസ്സിലറിയാതെ തോന്നിപ്പോവാണ്. പുതിയ പുസ്തകത്തിൻ്റെ മണം, പേനയുടെ മണം അല്ലേ. പണ്ട് ഇങ്ങനെ എഴുതി തീർത്ത് അങ്ങ് അറ്റം കൊടുത്ത് അതിനകത്ത് പേനയുടെ ക്യാപ്പ് കൊണ്ടു വെച്ചിട്ട് പേന അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതും, അങ്ങനെ എത്രയോ ഓർമ്മകൾ. കേൾക്കാം നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ജംഗ്ഷനിൽ കേട്ടുമ്പോട്ടാം. സ്റ്റേ ട്യൂൺ 91.2 ഇൻ ദി റേഡിയോ.

0: പരിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്യങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
8: എനിക്കൊരു സംശയം.
9: എന്താ ചോദിക്കൂ?
8: നമ്മൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്?
9: എന്റെ അച്ഛൻ പറഞ്ഞ ഒരു അറിവ് വെച്ച് ഇതുകൊണ്ട് ആ നിൽക്കുന്ന പയ്യനെ കണ്ടു. അവര് സ്കൂളിൽ പോകുമ്പോ കൊണ്ടുവരാൻ നമ്മളിവിടെ കൊണ്ടുവന്നു.
8: സ്കൂളോ? അതെന്താണ്
9: സ്കൂൾ എന്ന് പറഞ്ഞാൽ? കുട്ടികൾ കളിക്കാനും പഠിക്കാനും കൂട്ടുകാരെ കണ്ടെത്താനും പോകുന്ന ഒരു സ്ഥലമാ.
8: അവിടെ നമ്മളെ എന്താ കൊണ്ടുവന്നേ?
9: അവന്റെ പുസ്തകങ്ങളും പേനയും ടിഫിനും എല്ലാം സൂക്ഷിക്കേണ്ടത് ഞാനാണ്. നിന്നെ അവൻ ദാഹിക്കുമ്പോ വെള്ളം കുടിക്കാൻ.
8: അപ്പൊ നമ്മളും അവന്റെ കൂട്ടുകാരനാണല്ലേ?
9: അതെ അതെ. ഇനി നമുക്കും ഇനി കുറെ കൂട്ടുകാരെ കിട്ടും. വർണ്ണക്കടലാസിൽ പോയ ബുക്കും കുറെ കഥകളും പാട്ടുകളും ഉള്ള പുസ്തകങ്ങളും പേനയും പെൻസിലും അങ്ങനെ കുറെ കൂട്ടുകാർ. അത് മാത്രമല്ല, ഇനി എല്ലാ ദിവസവും അവനോടൊപ്പം നമ്മളും സ്കൂളിൽ പോകണം.

യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 വിൽ ദ റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. പലപ്പോഴും ഞാൻ പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് ആരെയും വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കും. ആർക്കും ഒരു വേദന ഉണ്ടാവരുത്, ചില കാര്യങ്ങളൊക്കെ പറയേണ്ടി വന്നാലും പറയാതിരിക്കാൻ ശ്രമിക്കും. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ പരമാവധി ശ്രമിക്കുക കേട്ടോ. പക്ഷേ ഈ ഒരു അവസരത്തിൽ ചില കാര്യങ്ങൾ പറയാതെ പോകാൻ പറ്റുന്നില്ല കേട്ടോ. ഈ കൂടുതൽ പറയാനായിട്ട് കുറച്ചുകൂടി ധൈര്യം തന്നൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരാഴ്ച മുൻപ് മെന്റലിസ്റ്റ് ആദ്യം ഇന്റർവ്യൂ ചെയ്ത സമയത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ടായി. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു മൈക്കിന്റെ ഒരു വാല്യൂ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. ചില കാര്യങ്ങൾ പറയണം, പറയേണ്ടതുപോലെ തന്നെ തുറന്നു പറയാൻ കാട്ടുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ പേനയ്ക്കും മൈക്കിനും അത്രത്തോളം സ്വാധീനമുണ്ട് എന്ന് പറഞ്ഞ ഒരു ചിന്ത. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ആ ഒരു വാർത്ത, നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ ക്രൂരമായിട്ട് അമ്മയും രണ്ടാനച്ഛനും ഉപദ്രവിച്ച ആ ഒരു സംഭവം, ഇത്രത്തോളം രോക്ഷാകുലമായിട്ട് എൻ്റെ മനസ്സിൽ എനിക്ക് അടക്കാൻ പറ്റാത്ത ദേഷ്യവും കൈ കിട്ടിയാൽ തല്ലിക്കൊല്ലണം എന്ന് തോന്നുന്നൊരു ഫീലിങ്സ് തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. അത്രത്തോളം അങ്ങനെ പറഞ്ഞുകൂടാ എൻ്റെ ആ ഒരു ഫീലിങ്സ് അങ്ങനെ തന്നെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുകയാണ്. കാരണം ആ ഒരു കുഞ്ഞിൻ്റെ ഒരു വീഡിയോ ഒരു മാസം മുൻപ് ഒരു വ്ളോഗർ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. രണ്ട് കൈയും പോയിട്ട് രണ്ട് കൈയും പ്ലാസ്റ്ററൊക്കെ കെട്ടിയിട്ട് ഈ അമ്മ കുഞ്ഞിനെ കൊണ്ട് വരുന്ന സമയത്ത് ഏതോ ഒരു ഷോപ്പിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് പറ്റിയതാണ് ഈ കുരുന്നിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ ഈ അമ്മ ചിരിച്ചുകൊണ്ട് ഇളിച്ചുകൊണ്ട് ഒരു ലിപ്യമായിട്ട് സംസാരിച്ചൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈക്കിളിൽ നിന്ന് വീണയാണ്. അപ്പോൾ ഈ ഷോപ്പുകാർ തീരുമാനിച്ചു, ഓക്കെ ഈ സൈക്കിളിൽ നിന്ന് വീണ കുറുമ്പന് ഒരു സൈക്കിൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്നൊക്കെ ഒരു തീരുമാനിക്കുന്നുണ്ട്. അത് തുടർന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ കഴിഞ്ഞ ദിവസം മൃഗീയമായിട്ട് മനുഷ്യത്വമില്ലാതെ കാമുകനും അവരോട് ചേർന്ന് എത്രയോ ആ ഒരു കുട്ടിയെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത, ഈ ലോകം എന്താണെന്ന് പോലും അറിയാത്ത, ഈ ലോകത്ത് ഏറ്റവും വിശ്വസിക്കാവുന്ന കൈകളായിട്ടുള്ള അമ്മയുടെ കൈകളിൽ നിന്ന് ഇങ്ങനെ ഇതിന് കൂട്ടുനിന്നല്ലോ എന്ന് കേട്ടപ്പോൾ പറ്റുന്ന പണിക്ക് പോയാൽ പോരെ, ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു കൊച്ചു നിരപരാധികളായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ ഇത് വലയ്ക്കരുതെന്ന് തന്നെയാണ് പറയാനുള്ളത്. തുറന്ന് പറയുക അല്ലെങ്കിൽ മനസാക്ഷിയോട് ജോലിയോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയായി പോകും അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ. എത്രയോ പേര് വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത്, എത്രയോ സ്കാനിങ് സെൻറ്ററിലാണെങ്കിലും ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്താണെങ്കിലും ലക്ഷങ്ങളും പ്രാർത്ഥനകളും കല്യാണം കഴിച്ചു പോയി കഴിഞ്ഞ് കേൾക്കുന്ന അപരാധങ്ങളും ഒക്കെ കേട്ട് സഹികെട്ട് മുന്നോട്ട് പോകുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി ഒരു കുഞ്ഞിക്കാലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എത്ര മൃഗീയമായിട്ടാണ് നിങ്ങൾ ആ ഒരു കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തത്. ഒരിക്കലും ഇങ്ങനെയുള്ള ആ ഒരു ചിന്താഗതിയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ എന്തുമായിക്കോട്ടെ, ഒരുപാട് സംവിധാനങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കുവാനായിട്ട് നമ്മുടെ നാട്ടിലുണ്ട്. പറ്റാത്ത പണിക്ക് പോകരുതെന്നും കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുള്ളതാണെന്ന് കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 1000 അമ്മമാരുടെ കരച്ചിലാണ്, അല്ലെങ്കിൽ ഇന്നലെ ഒരു രാത്രി ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. പറയല്ലേ, നമ്മുടെ വികാരങ്ങളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത പരിമിതികൾ ഉള്ളത് കൊണ്ട് മാത്രം എനിക്ക് പറയാനുള്ള വാക്കുകൾ ഞാനിവിടെ തൽക്കാലം ചുരുക്കുന്നു. ഇന്ന് സ്കൂളിലേക്ക് പോകുന്ന ഒരുപാട് കുട്ടികൾ അല്ലേ, എത്രയോ രക്ഷകർത്താക്കളുടെ കാലങ്ങളുടെ പ്രാർത്ഥനയാണ്. എന്താണ് നിങ്ങളുടെ പ്രാർത്ഥനയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾക്ക് പറയും, മറ്റൊന്നുമല്ല, എൻ്റെ കുഞ്ഞിൻ്റെ കാലിലൊരു മുള്ള് പോലും കൊള്ളല്ലേ. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് എപ്പോഴും രക്ഷകർത്താക്കൾ. ഞാനൊരു രക്ഷകർത്താവല്ല, എന്നിരുന്നാൽ കൂടിയും എൻ്റെ സഹോദരങ്ങളുടെ മക്കളെ ഞാൻ കാണുന്നത്, എൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് അവരെപ്പോഴും സന്തോഷമായിരിക്കണേ, അല്ല എപ്പോഴും കരുതലോടുകൂടി അവർ ഹാപ്പി ആയിരിക്കണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയാണ്. അപ്പോൾ ഒരു അച്ഛൻ്റെ അമ്മയുടെ യഥാർത്ഥ വേദന എത്രത്തോളം വലുതായിരിക്കും. അപ്പോൾ വളരെ ഹൃദയഭേദകമായിട്ടാണ് ഈ ഒരു അവസരത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ഇരിക്കുന്നത്. കുഞ്ഞുങ്ങളിൽ നിന്ന് സ്കൂളിൽ പോകുന്ന നിമിഷം നിങ്ങളോട് പറയുകയാണ്, അഹങ്കാരങ്ങൾ കൈവച്ചേക്കുക. അഹങ്കാരം തീർക്കാനോ നിങ്ങളുടെ കളിപ്പാവകളോ അല്ല കുഞ്ഞുങ്ങളെന്നുള്ളൊരു ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് ഇന്നത്തെ ഒരു ദിവസം സ്കൂൾ തുറപ്പിനായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ വിശേഷങ്ങളും കാര്യങ്ങളും പറയാനായിട്ടുണ്ട്. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുടരാതിരിക്കട്ടെ, നിയമങ്ങൾ മാറട്ടെ. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: പുതുപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
7: എനിക്കൊരു സംശയം.
8: എന്താ ചോദിക്കൂ?
7: നമ്മൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്?
8: എന്റെ അച്ഛൻ പറഞ്ഞ ഒരു അറിവ് വെച്ച് ഇതുകൊണ്ട് ആ നിൽക്കുന്ന പയ്യനെ കണ്ടു. അവര് സ്കൂളിൽ പോകുമ്പോ കൊണ്ടുവരാൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നു.
7: സ്കൂളോ? അതെന്താണ്
8: സ്കൂൾ എന്ന് പറഞ്ഞാൽ? കുട്ടികൾ കളിക്കാനും പഠിക്കാനും കൂട്ടുകാരെ കണ്ടെത്താനും പോകുന്ന ഒരു സ്ഥലമാ.
7: അവിടെ നമ്മളെ എന്താ കൊണ്ടുവന്നേ?
8: അവന്റെ പുസ്തകങ്ങളും പേനയും ടിഫിനും എല്ലാം സൂക്ഷിക്കേണ്ടത് ഞാനാണ്. നിന്നെ അവൻ ദാഹിക്കുമ്പോ വെള്ളം കുടിക്കാൻ.
7: അപ്പൊ നമ്മളും അവന്റെ കൂട്ടുകാരനാണല്ലേ.
8: അതെ അതെ, ഇനി നമുക്കും ഇനി കുറെ കൂട്ടുകാരെ കിട്ടും. വർണ്ണക്കടലാസിൽ പോഞ്ഞ ബുക്കും കുറെ കഥകളും പാട്ടുകളും ഉള്ള പുസ്തകങ്ങളും പേനയും പെൻസിലും അങ്ങനെ കുറെ കൂട്ടുകാർ. അത് മാത്രമല്ല, ഇനി എല്ലാ ദിവസവും അവനോടൊപ്പം നമ്മളും സ്കൂളിൽ പോകണം.
7: എനിക്കിപ്പോഴേ സ്കൂളിൽ പോകാൻ ആവേശായി.
8: എനിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം.
9: എന്റെ കൂടെ നീയും പോരെ, നിന്റെ കൂടെ അവനും പോരെ, എല്ലാരും ഒരുമിച്ച് നമുക്ക് ഇന്ന് സ്കൂളിൽ പോകാം. മഴ പെയ്യും നേരമെല്ലാം പുള്ളിക്കൂടെ ചൂടിക്കൊണ്ട്

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. സ്കൂളിന്റെ ഓർമ്മകൾ പറഞ്ഞപ്പോ ഞെക്കടിപ്പേനെ പറ്റി പറയാതെ അങ്ങനെ പോവാ. സഫീർ ഖാനും ഞാനോട് ഇവിടുന്ന് ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ സ്വന്തം സൗണ്ട് എഞ്ചിനീയർ എന്റെ കൂടെ തന്നെയുണ്ട്. സ്കൂൾ ഓർമ്മകളിൽ ഏറ്റവും രസകരമായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിലിന്റെയും പേനയുടെയും കഥ തന്നെയാണ് ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന കുഞ്ഞു ഞെക്കടിപ്പേന. അതൊരു അനുഭവം തന്നെയാണ്. പിന്നെ കൈ നിറയെ ഇങ്ക് പടരുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടായിരുന്നോ അല്ലേ? തൊട്ടതെല്ലാം ഇങ്ക്, ബാഗ്, ബുക്ക്, പിന്നെ ടെക്സ്റ്റുകൾ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ആളുണ്ടോ? ഒന്നും ഒട്ടും തുറക്കാത്ത ആളുകൾ. പിന്നെ ഈ സൈഡ് മൊത്തം മടക്കി മടക്കി മടക്കി മടക്കി എങ്ങനെ എന്നാലും ഒരു ബുക്കിനേക്കാൾ ഇരട്ടി ഭാരം തോന്നിക്കുന്ന തരത്തിലായിരിക്കും ഒട്ടും സൂക്ഷിക്കാത്ത കുറെ കുറിപ്പുകളുണ്ടല്ലോ. അങ്ങനെ പിന്നെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഏതെങ്കിലും മൂലയിൽ എന്നെ ആരും ശല്യം ചെയ്യാൻ വരല്ല, ഞാൻ ഇവിടെ ഇരിക്കും എന്ന് പറയുന്ന മാന്യനായിട്ടുള്ളൊരു കുട്ടി ഉണ്ടാവും. ഭയങ്കര കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ ബഹളം വല്ല പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ച് കിടക്കുന്ന എന്നെ കണക്കുള്ള കൂട്ടുകാരുണ്ടാവും. എന്ന സ്കൂളിൽ വരുമ്പോ കീറ്റിലോട് കീറ്റില് എനിക്ക് പോകണ്ട, എനിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന കൂട്ടുകാരുണ്ടാവും. പിന്നെ മൂലയിലിരിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യാതെ പോകരുത്. ഒരു ഭയങ്കര പഠിപ്പിസ്റ്റുകളുണ്ടാവും. അവർക്ക് ഇന്റർവെൽ ആണെങ്കിലും യൂത്ത് ഫെസ്റ്റിവൽ ആണെങ്കിലും എന്താണെങ്കിലും അവർ പഠിത്തത്തോട് പഠിത്തം. ഞങ്ങൾ എങ്ങനെയാണ്, ഞങ്ങൾ ഭയങ്കര സ്ഥലം. പിന്നെ അടുത്തൊരു ടീമുണ്ട്, ഫുൾ അറിയാം, എല്ലാ ഉത്തരവും അറിയാം, ഏത് ആൻസർ. പഠിപ്പിസ്റ്റുകളെ പോലിരുന്നിട്ട് മാർക്ക് വരുമ്പോൾ വട്ടപൂജ്യമായിട്ട് കൊണ്ടുപോകുന്ന കുറച്ച് ടീംസ് ഉണ്ടാവും. പിന്നെ എല്ലാ സ്കൂളും ഉറപ്പിനും നേരത്തെ പ്ലാൻ ചെയ്ത് ഞങ്ങൾ ബാക്ക് ബെഞ്ചേഴ്സ്. ഇത് ഞങ്ങളുടെ ലോകം അല്ലേ. ഭയങ്കര ഡെസ്കിന്റെ പുറത്തൊക്കെ ഭയങ്കര പേരും ടീമിന്റെ പേരും. അവരുടെ വിചാരം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ അവർ വിചാരിച്ചാൽ മാത്രമേ സഞ്ചരിക്കത്തുള്ളൂ. അണ്ടർവേൾഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന കുറെ ടീംസ് ഉണ്ടാവും. ഇനി അടുത്ത അമ്പല ഭക്തർ ഈ എക്സാം വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേന് പേനയും ബുക്കും മൊത്തവും പള്ളിയിലും അമ്പലത്തിലായിരിക്കും. രാവിലെ കൊണ്ട് അതുവരെ ഇല്ലാത്ത ഭക്തിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്നും സ്കൂൾ ഉറപ്പിനും ഭക്തി, ഗുരുവന്ദനം, അത് ഇത്. ഇനി ബുക്കിന്റെ ഫസ്റ്റ് പേജ് ഭയങ്കര ഭംഗിയായിട്ടായിരിക്കും എഴുതുന്നത്. പൊതിഞ്ഞിങ്ങനെ മണപ്പിച്ച് വെച്ച് സെറ്റ് ചെയ്ത് സ്റ്റാപ്ലെയറൊക്കെ അവിടെ ഇവിടെയൊക്കെ അടിച്ച് ഇങ്ങനെ സെറ്റ് ചെയ്ത് അലങ്കോലമാക്കി ഇങ്ങനെ കൊണ്ട് അലങ്കോലം അല്ല വെൽക്കം പോലെ അലങ്കോലമാക്കി ഇങ്ങനെ വെച്ചിട്ട് ഫസ്റ്റ് പേജ് ഇങ്ങനെ ഭയങ്കര പേരൊക്കെ എഴുതി ഡിവിഷനൊക്കെ എഴുതി. പിന്നീട് അതിന് അടുത്ത രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പേജ് വരുന്ന സമയത്ത് ഇന്ന് ഇത്ര വലുതായി ഇത്രയായിട്ട് ഫസ്റ്റ് പേജ് എഴുതിയത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് കീറിക്കളഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. നിങ്ങൾ അങ്ങനെയാണോ? എന്താ എന്താ ഇങ്ങനെ എഴുതാൻ പറ്റത്തുള്ളൂ, ഇനി മുതൽ ഞാൻ നല്ല കുട്ടിയാണ്, നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്ത എനിക്കുണ്ടായിരുന്ന ഒരു അസുഖമാണ് പുതിയ ചെരുപ്പ് താഴെ മണ്ണ് പറ്റാൻ സമ്മതിക്കത്തില്ല കേട്ടോ. ആദ്യമായിട്ട് വാങ്ങുന്ന ചെരുപ്പ് കുറേ ദിവസത്തേക്ക് താഴെയും വെക്കത്തില്ല. അയ്യോ മണ്ണോ എന്ന് പറയും. ഇനി ബാഗ്, സഫീർ ഖാൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ബാഗ് കിട്ടിക്കഴിഞ്ഞാൽ ക്ലാസ്സിലെങ്ങും കൊണ്ട് വെക്കത്തില്ല, പേന തട്ടാൻ പാടില്ല, ആറും എടുക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെയുള്ള ചിന്തയായിരുന്നു. ഇനി ഇന്റർവെല്ലിൽ വന്നാൽ എന്ത് സംഭവിച്ചാലും ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ബെഞ്ചിൽ നിന്ന് അനങ്ങാത്ത കുറച്ച് ടീമുണ്ട്. ഇനി ഇന്റർവെല്ലാകാൻ വേണ്ടി മാത്രം സ്കൂളിൽ പോകുന്ന കുറച്ച് ആളുകളുണ്ട്. എപ്പോഴും അടികെട്ടി സ്കൂളിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുകയും ടീച്ചേഴ്സിനെ കാണുമ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ ഈ എന്ന് പറഞ്ഞിരിക്കാനും പിന്നെ കുറേ കഥകൾ പറയാനും, പ്രത്യേകിച്ച് ഈ ഒരു ഇച്ചിരി സീനിയറൊക്കെ ആകുമ്പോൾ അടുത്ത ജൂനിയേഴ്സ് ക്ലാസ്സിൻ്റെ ജനലിലൂടെ പുതിയ കുട്ടികളെ നോക്കി ഞാനാണ് ഇവിടുത്തെ നായകൻ എന്ന് പറയുന്ന രീതി നിൽക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ സഫീർ ഖാൻ പറഞ്ഞാണ് എല്ലാവരും ചേർന്ന് ചില്ലറയിട്ട് മുട്ടായിയൊക്കെ വാങ്ങാനായിട്ട്. പക്ഷെ ഇത് മാത്രം എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു സങ്കടം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എത്ര രസകരം. പിന്നെ സ്കൂളിൽ ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സാറ് കാണും, നീളത്തിലുള്ള ഒരു ചൂരൽ വടിയൊക്കെ ആയിട്ട് വന്ന് നിരപരാധികളായിട്ട് നടന്നു പോകുന്നവരോ നെഞ്ചത്തും പുറത്തും എല്ലാം നല്ല തല്ലി കിട്ടും. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്ത് നല്ല കഞ്ഞിയും പയറിൻ്റെ ഒരു ഒരു മണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അറിയാതെ മനസ്സിലോട്ട് വരുന്നുണ്ട്. പിന്നെ ഉച്ചയോണിങ്ങനെ തുറക്കുമ്പോൾ ഉള്ള ഒരു ഒരു ഇതേ ആ എല്ലാവരോടും ചേർന്നിരുന്ന് കഴിക്കുന്ന ആ ഒരു മധുരവും ഒക്കെ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നത്. പണ്ട് സ്കൂളുകളിലൂടെയൊക്കെ നടന്നു പോകുന്ന ആളുകളുണ്ട്. നല്ല മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ വഴി ഏതാ കുഴിയേതാ ഒന്നും അറിയാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. പിന്നെ നനഞ്ഞ് കുതിർന്ന് ക്ലാസ്സിൽ പോകുന്നതും എത്രയോ ഓർമ്മകളാണ് അല്ലേ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നോട് പറഞ്ഞ് ഞാൻ ഓട്ടോയിലായിരുന്നു പോകുന്നത് കേട്ടോ. സോ അത് ഞാൻ ഫ്രണ്ടിലായിരുന്നു, ഡ്രൈവറിൻ്റെ കൂടെ ആയിരിക്കുന്നത്. എപ്പോഴും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനും ഒന്നും പറ്റാത്തൊരു തീരെ കുട്ടിയായിരുന്നതുകൊണ്ട് ഞാൻ എനിക്ക് പ്രത്യേക പരിഗണനയൊക്കെ കിട്ടി. എപ്പോഴും ഞാൻ അതൊക്കെ ഓർക്കും എന്ന് പറയാനുണ്ട്. അപ്പോൾ ഇത്രയോ നല്ല നല്ല നല്ല നല്ല നല്ല അക്കലക്കിന് ഓർമ്മകളിലൂടെയാണ് നമ്മളുടെ ഒരു സ്കൂൾ ജീവിതം. ജീവിതത്തിൽ ഒന്നും അറിയണ്ട എന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്നും അറിയണ്ട, ജോലിക്ക് പോകണ്ട, പഠിക്കുക, പഠിക്കൂ. നമ്മളൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? സമീർ ഖാനൊക്കെ ആലോചിക്കുന്നത് എന്തോ ഹേ ദൈവത്തിൻ്റെ കരുണ കൊണ്ടൊക്കെ ചാടിത്തുള്ളിയൊക്കെ അപ്പുറത്തും പുറത്തൊക്കെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത ഗസ്റ്റ് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. എക്സൈസ് റേഞ്ച് ഓഫീസ് കരുനാഗപ്പള്ളിയിൽ നിന്നും പ്രിവെൻറ്റീവ് ഓഫീസർ വിമുക്തി കോർഡിനേറ്റർ ഷിഹാ സാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഈ ഒരു പുതിയ അധ്യയന വർഷത്തിൽ ഗവൺമെന്റ് എടുത്തിട്ടുള്ള പുതിയ തീരുമാനങ്ങളൊക്കെ ഒന്ന് കേട്ടിട്ട് വേഗം തിരികെ
1: താമസിച്ചിട്ടുണ്ടായിട്ട് നമ്മൾ എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളിൽ നമ്മൾ അവിടുത്തെ HM-നും അതേപോലെ തന്നെ പ്രിൻസിപ്പലിനും നമ്മൾ നിർബന്ധമായും പറഞ്ഞിട്ടുണ്ട്, സ്കൂളുകളിൽ ലഹരി വിരുദ്ധ ക്ലബ്ബുകളുടെ പ്രവർത്തനം നന്നായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം. ഇതുകൂടാതെ തന്നെ പരാതിപ്പെട്ടികൾ സ്ഥാപിക്കണം, അതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഏത് തരത്തിലുള്ള പരാതികളും ഇതിൽ നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സ്കൂൾ ഓപ്പണിങ്ങിന് നമ്മുടെ എല്ലാ സ്കൂളുകളിലും എക്സൈസ് ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തുന്നുണ്ട്. ഈ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ സന്ദർശനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ആ സ്കൂളിലെത്തി അവിടുത്തെ HM-മായും അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പലുമായും സ്കൂളിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സ്കൂളിൽ ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പുറത്തുനിന്ന് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ, അതേപോലെ തന്നെ ഈ പ്രദേശത്ത് അടുത്തുള്ള കടകളിൽ ഇത്തരം വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടോ, അവരെ നമ്മുടെ പഞ്ചായത്ത് അധികൃതരുമായി ബന്ധപ്പെട്ട് അവരോട് സംസാരിച്ച് ഇത്തരം വസ്തുക്കൾ വിൽപ്പന കടകളുണ്ടെങ്കിൽ ആ കടകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനായിട്ട് നമ്മുടെ എക്സൈസും സ്കൂളും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ചേർന്ന് പരിശ്രമിക്കുന്നുണ്ട്. സ്കൂൾ ഓപ്പണിങ്ങിൽ കുട്ടികൾ വളരെ സന്തോഷത്തോടെ വരുന്ന ദിവസമാണ്. പുതിയ ബാഗ്, പുതിയ പുസ്തകങ്ങൾ, പുതിയ ക്ലാസ്സുകൾ, പുതിയ കൂട്ടുകാർ, ഇതൊക്കെ വളരെ സന്തോഷത്തോടെയാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരുപക്ഷേ ഈ ലഹരി മാഫിയയും ഇത് വളരെ ശ്രദ്ധിച്ചിരിക്കുകയാണ്. അവർക്ക് പുതിയ കുറേ കസ്റ്റമേഴ്സിനെ എങ്ങനെ ഒപ്പിക്കാം എന്നതിനാണ് അവരുടെ ചിന്ത വരുന്നത്. അപ്പോൾ ഇത്തരം ലഹരി മാഫിയക്കെതിരെ നമ്മുടെ എക്സൈസ് വകുപ്പ് ശക്തമായ നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരം സ്കൂളുകൾ ഓപ്പണിംഗ് ചെയ്യുന്നതോട് സ്കൂൾ തുറക്കുന്നതോട് ബന്ധപ്പെട്ട് തുറക്കുന്നതിന് മുമ്പ് തന്നെ എക്സൈസ് വകുപ്പ് എല്ലാ സ്കൂളുകളിലും ഇപ്പോൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സന്ദർശനം നടത്തേണ്ട പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിൽ അടുത്ത് ഇപ്പോൾ ഒരു സ്കൂളിൽ ചെന്നപ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞു, സ്കൂൾ തുറക്കുമ്പോൾ മാത്രം തുറക്കുന്ന ചില കടകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ അത്തരം കടകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവരുടെയൊക്കെ ലക്ഷ്യം എന്ന് പറയുന്നത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഈ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് അവരുടെ കസ്റ്റമർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം സ്കൂളുകൾ അത്തരം കടകളുണ്ടെങ്കിൽ ആ കടകൾക്കെതിരെ നടപടികൾ തീർച്ചയായിട്ടും നമ്മൾ എക്സൈസ് വകുപ്പ് സ്വീകരിച്ചിരിക്കും.
0: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 വിത്ത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയും പാട്ടുകളൊക്കെ ആയിട്ട് സഫീർ ഖാനും കൂടെയുണ്ട്. അങ്ങനെ വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ജംഗ്ഷൻ എത്തുന്ന സമയത്ത് നമ്മുടെ കുട്ടികൾ സ്കൂളിലോട്ട് പോകുന്നതിൻ്റെ ഒരു കൗതുകത്തിലാണ് നമ്മൾ ആദ്യത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെ. നിങ്ങൾ പേരൻസ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്കൂളിൽ നിന്ന് അവർ വരുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങൾ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും അവർക്ക് വേണ്ടിയിട്ട് മാറ്റി കുറച്ച് സമയം ഉറപ്പായിട്ട് മാറ്റി വെച്ചേക്കണം. അവരോട് ചോദിക്കണം പുതിയ കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ അവർക്ക് നിങ്ങളായിരിക്കണം, നിങ്ങളായിരിക്കണം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ നമ്മളിൽ നിന്ന് കിട്ടാത്ത സ്നേഹമൊക്കെ തേടി വേറെ എങ്ങും പോകാൻ ഒരവസരം നിങ്ങൾ ഒരിക്കലും ഒരുക്കരുത്. നമ്മുടെ കുട്ടികൾ നല്ല വഴിയിലാണോ പോകുന്നത്, പ്രേമവും സ്നേഹവും ഒക്കെ തോന്നുന്ന ഒരു സമയമാണല്ലേ. അപ്പോൾ നല്ല കൈകളിലാണോ, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാനും, തെറ്റിലൂടെ അല്ലാതെ ആർക്കും ശരി കണ്ടെത്താനാവില്ല ചിലപ്പോഴൊക്കെ, പക്ഷേ ഒരിക്കലും തെറ്റിലേക്ക് കടക്കാനും ശരിയും തെറ്റിയും തെറ്റിനെയും തിരിച്ചറിയാനുള്ളൊരു പ്രാപ്തി നമ്മൾ രക്ഷകർത്താക്കൾ അവർക്കുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് നമ്മൾ എല്ലാ കുറ്റങ്ങളും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വലിച്ചു കീറാൻ അടിച്ച് നികത്താൻ വരുന്ന രക്ഷകർത്താക്കളായിട്ട് ഇടപെടാതെ എന്ത് പ്രശ്നം വന്നാലും എന്ത് സംഭവിച്ചാലും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെ ഉണ്ടെന്ന് കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടുകൂടി പറയാൻ സാധിക്കണം. ചില ചെറിയ തെറ്റുകൾ നമ്മൾ കാണാതെ പോകുമ്പോഴാണ് അതൊരു വലിയൊരു പിഴവിലേക്ക് മാറുന്നത്. എപ്പോഴും ഒരു നിഴലായിട്ട് സ്നേഹത്തോടുകൂടി തണലായിട്ട് അവരുടെ കൂടെ നമ്മൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് ഈ ഒരു പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു ശബദം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിനടുത്തൊക്കെയുള്ള കടകളിലൊക്കെ ലഹരി ഉൽപ്പന്നങ്ങളൊക്കെ, അപ്പോൾ പോലീസിൻ്റെയൊക്കെ ശക്തമായ നിരീക്ഷണങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന പൂക്കൾ നിറഞ്ഞ വഴികളിൽ മുള്ളുണ്ട് എന്നുള്ളൊരു ബോധം നമ്മൾ രക്ഷാകർത്താക്കൾക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്ക് നമ്മുടെ കൂടെ അടുത്തതായിട്ട് ചേരുന്നത് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് സ്റ്റുഡൻറ് മെന്റർ ഷഹാന മാമിന് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കിയിട്ട് അടുത്ത ജംഗ്ഷനിൽ നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റുഡിയോ 91.2 എൻ്റെ റേഡിയോ.
1: ഹായ്, നമസ്കാരം. ഒരു അവധിക്കാലം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. ബാഗും പുസ്തകങ്ങളും നോട്ട്ബുക്കുകളും ഒക്കെ തയ്യാറാക്കി വെച്ച് സ്കൂളിലേക്ക് പോകാൻ കുട്ടികൾ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം ചില കാര്യങ്ങളിൽ കൂടി നമ്മളൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഈ ഒരു 2 മാസത്തെ അവധി കൊണ്ട് തന്നെ അവരുടെ പല ശീലങ്ങളും മാറിയിട്ടുണ്ടാവും. അവർ കിടക്കുന്ന സമയം, എഴുന്നേൽക്കുന്ന സമയം, ഭക്ഷണം കഴിക്കുന്ന സമയം, ഇതിനൊക്കെ കുറേശ്ശെയായിട്ടെങ്കിലും അവർ സമയം തിരിച്ച് കറക്റ്റായിട്ട് കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം നേരത്തെ എഴുന്നേൽക്കേണ്ടി വരുമ്പോൾ, നേരത്തെ കിടക്കേണ്ടി വരുമ്പോഴൊക്കെ അത് അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ പുതിയ സ്കൂളിലേക്ക് മാറി പോകുന്ന കുട്ടികൾക്കൊക്കെ അതിൻ്റെതായിട്ടുള്ള ചെറിയ ചില പേടികളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ ഒരു പേടിയെ നിസ്സാരമാക്കി എടുക്കരുത്. അതിനെ കൃത്യമായിട്ട് തന്നെ അവരോട് സംസാരിച്ച് ഞങ്ങൾക്കൊക്കെ അങ്ങനെ പോകുമ്പോൾ പേടിയുണ്ടായിരുന്നു, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാൻ ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്കൂളിൽ ചെന്ന് നല്ല കൂട്ടുകാരെയും കുറേ കളിക്കാനും നല്ല അധ്യാപകരെയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നിന്റെ ഈ പേടിയൊക്കെ മാറും എന്ന രീതിയിൽ തന്നെ സംസാരിക്കണം. അല്ലാതെ അയ്യേ നിനക്ക് ഇന്നിനെ എത്ര പേടിക്കാനും, ഇതൊക്കെ എത്ര പേടിക്കേണ്ട കാര്യമാണോ എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും അവരുടെ ആ ഒരു ഇമോഷൻസിനെ നമ്മൾ കുറച്ച് കാണരുത്. അതുപോലെ തന്നെ ചെറിയ കുട്ടികളൊക്കെ ആദ്യമായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ അടുത്തു നിന്നൊക്കെ മാറുന്നതിൻ്റെ, പരിചയമില്ലാത്തവരിടത്തേക്ക് പോകുന്നതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതിലും അവരെ കൊണ്ടുവിട്ട് കഴിയുമ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളിൽ കൊണ്ടുവിടുകയും വിളിച്ചുകൊണ്ടുവരികയോ ഒക്കെ ചെയ്ത് ആ പോകേണ്ടതൊരു അത്യാവശ്യമാണ് എന്നുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ആ കാര്യങ്ങളിലൊക്കെ ആദ്യമേ തന്നെ വിട്ടുവീഴ്ചകൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒട്ടും അവർ പറയുന്നത് കേട്ടിട്ട് വിടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന പല കേസുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികൾക്ക് തന്നെ ഈ പോകേണ്ടത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിൽ തോന്നലുണ്ടാവും. അപ്പൊ അവരിലേക്ക് ആ ഒരു പോകുന്നത് സേഫായിട്ടുള്ള ഒരിടമാണെന്ന് തോന്നിക്കുക, വൈകുന്നേരത്തെ അവരെ റിസീവ് ചെയ്യാൻ നമ്മൾ ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കുക, കുറച്ചു നേരം അവരുടെ സ്കൂൾ കോമ്പൗണ്ടിലൊക്കെ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അവർക്കൊരു സെക്യൂരിറ്റി എന്നുള്ളൊരു ഫീലിംഗ് ആ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് വരെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ കുട്ടികൾ വളരെ ഹാപ്പി ആയിട്ട് സ്കൂളിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു സമയം പേരൻസും ടീച്ചേഴ്സും കുട്ടികളും ഒക്കെ കൂടി ചേർന്ന് മനോഹരമായിട്ടുള്ള ഒരു അധ്യയന വർഷം
2: ഉണ്ടാവും.
3: എനിക്കൊരു
2: സംശയം.
3: എന്താ ചോദിക്കൂ?
2: നമ്മൾ എന്തിനാ ഇവിടെ കൊണ്ടുവന്നത്?
3: എന്റെ അച്ഛൻ പറഞ്ഞ ഒരു അറിവ് വെച്ച് ഇതുകൊണ്ട് ആ നിൽക്കുന്ന പയ്യനെ കണ്ടു. അവര് സ്കൂളിൽ പോകുമ്പോ കൊണ്ടുവരാൻ നമ്മളിവിടെ കൊണ്ടുവന്നു.
2: സ്കൂളോ? അതെന്താണ്
3: സ്കൂൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കളിക്കാനും പഠിക്കാനും കൂട്ടുകാരെ കണ്ടെത്താനും പോകുന്ന ഒരു സ്ഥലമാ.
2: അവിടെ നമ്മളെ എന്താ കൊണ്ടുവന്നേ?
3: അവന്റെ പുസ്തകങ്ങളും പേനയും ടിഫിനും എല്ലാം സൂക്ഷിക്കേണ്ടത് ഞാനാണ്. നിന്നെ അവൻ ദാഹിക്കുമ്പോ വെള്ളം കുടിക്കാൻ.
2: അപ്പൊ നമ്മളും അവന്റെ കൂട്ടുകാരനാണല്ലേ?
3: അതെ അതെ, ഇനി നമുക്കും ഇനി കുറെ കൂട്ടുകാരെ കിട്ടും. വർണ്ണക്കടലാസിൽ പോയ ബുക്കും കുറെ കഥകളും പാട്ടുകളും ഉള്ള പുസ്തകങ്ങളും പേനയും പെൻസിലും അങ്ങനെ കുറെ കൂട്ടുകാർ. അത് മാത്രമല്ല, ഇനി എല്ലാ ദിവസവും അവനോടൊപ്പം നമ്മളും സ്കൂളിൽ പോകണം.
2: എനിക്കിപ്പോഴേ സ്കൂളിൽ പോകാൻ ആവേശായി.
3: എനിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകാം.
2: പോകാം.

യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഇത് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അഗ്നി സ്കൂൾ തുറപ്പിന്റെ കുഞ്ഞു ഓർമ്മകളിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. കാലം മാറുമ്പോൾ കഥയും മാറും. നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ച ഒരു കാലഘട്ടമല്ല ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ചുകൂടി സാങ്കേതിക വിദ്യകളുടെയും സൗഹൃദത്തിൻ്റെയൊക്കെ തലത്തിൽ വേറെ ലെവലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കരുതലോടുകൂടി വേണം നമ്മുടെ കുട്ടികളോട് ഇടപെടാനായിട്ട്. അവർക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ളൊരു അന്തരീക്ഷം രക്ഷകർത്താക്കൾ ഒരുക്കി കൊടുക്കുക. അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. നല്ല ചിന്തകൾ വളർത്തുവാനും ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളല്ലാതെ പിന്നെ ആര് എന്ന് പറയുന്ന ഒരു ഇത് നിങ്ങൾ എപ്പോഴും ഓർക്കണം. അവരുടെ ആഗ്രഹം എന്താണ്, അവരുടെ ഇഷ്ടം എന്താണ്, തുമ്പിയെക്കൊണ്ട് കല്ലെടുപ്പിക്കുക എന്ന് പറഞ്ഞൊരു പ്രവണതയൊക്കെ ഒന്ന് മാറി ചിന്തിക്കുക. എന്നിട്ട് അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാനും അവർക്ക് നല്ല വഴി കാട്ടുവാനും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. രക്ഷകർത്താക്കൾ എപ്പോഴും ആദ്യം നമ്മൾ ഈ കൗൺസിലിംഗ് സൈക്കോളജി അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ല കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്നതുപോലെ നിങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എടുക്കുക. സമാധാനം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് സമാധാനത്തിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളതുകൊണ്ട് തന്നെ കുട്ടി പഠിക്കാനുള്ളൊരു അന്തരീക്ഷം എപ്പോഴും എപ്പോഴും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ്. അവർക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, എന്താണ് അവർക്ക് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, എന്താണ് അവരെ അലട്ടുന്ന പ്രശ്നങ്ങൾ, സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും ഭീഷണികൾ അവർക്കുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും അവരെ മയക്കുമരുന്ന് അഡിക്റ്റ് ആക്കാനായിട്ട് വരുന്നുണ്ടോ, അവരുടെ ഇഷ്ടങ്ങൾ താല്പര്യങ്ങൾ, നിങ്ങൾ കൊടുക്കുന്ന സമയമൊക്കെ ഇതിനെ അല്ലെങ്കിൽ ഏത് ദുരവസ്ഥയിൽ നിന്നും അവരെ മാറ്റിമറിക്കാനും മാറ്റി ചിന്തിക്കുവാനും സാധിക്കും. എപ്പോഴും ഉറപ്പാണ് തങ്ങളെ സ്നേഹിക്കുന്ന എപ്പോഴും കരുതലായിട്ടുള്ള രക്ഷകർത്താക്കളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും ഭയമുണ്ടാവില്ല. നിങ്ങൾ എന്താ പറയുക, കതിരന്മേൽ വളം വയ്ക്കുക എന്ന് പറയുന്ന അവസ്ഥയല്ല. എപ്പോഴും എപ്പോഴും എപ്പോഴും അവരുടെ കൂടെ ഉണ്ടായിരിക്കണം. ചേർന്നങ്ങനെ ജീവിക്കുക. ഈ ഒരു കുരുന്നുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ അവസരങ്ങളുടെ നീലാകാശം ഒരുക്കി കൊടുക്കാം. ആശംസകളോടുകൂടി ടീം എൻ്റെ റേഡിയോ 91.2 കേട്ടുകൊണ്ടേയിരിക്കൂ. ഇത് എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.
1: Don't

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. മഴക്കാല മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി നിർവഹിക്കാൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ പൊതുനിർദ്ദേശം. യോഗത്തിൽ പങ്കെടുത്ത മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദു കൃഷ്ണ എന്നിവർ പ്രവർത്തനങ്ങളെല്ലാം സമയബന്ധിതമായി നിർവഹിക്കാൻ നിർദ്ദേശം നൽകി. അപകട നിലയിലുള്ള മരങ്ങൾ മുറിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം ഉറപ്പാക്കാൻ വനം വകുപ്പ് കൂടി ഉൾപ്പെട്ട നടപടി വേണം. സാമൂഹ്യ വനവൽക്കരണ വിഭാഗവുമായി സഹകരിച്ച് നടപടികൾ പൂർത്തിയാക്കാം. കൂടുകളുടെ പരിധിയിലുള്ള മരങ്ങൾ ആദ്യം നീക്കം ചെയ്യാം. മഴക്കാലപൂർവ്വ തയ്യാറെടുപ്പിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിലുള്ള ഓടകൾ അതത് തദ്ദേശ സ്ഥാപനങ്ങൾ വൃത്തിയാക്കണം. പൊതുമരാമത്ത് വകുപ്പുകൾ റോഡുകൾ വൃത്തിയാക്കി തുടങ്ങിയത് കൃത്യതയോടെ പൂർത്തിയാക്കണമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശിച്ചു. 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഏർപ്പെടുത്തുന്നത് പരിഗണനയിലെന്ന് തൊഴിൽ, വനിതാ ശിശുവികസന, മൃഗസംരക്ഷണ, ക്ഷീരവകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം സി കേശവൻ സ്മാരക ഹാളിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അംഗനവാടി ജീവനക്കാരുടെ ഓണററിയും വർദ്ധിപ്പിച്ചു. ഭക്ഷണ മെനു സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കും. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരം IHRD അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽ കേന്ദ്രത്തിൽ June 8 ആരംഭിക്കുന്ന വിവിധ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. AI ആൻഡ് റോബോട്ടിക്, ഫുൾ സ്റ്റോക്ക് ഡെവലപ്മെന്റ് യൂസിംഗ് പൈത്തൺ, ജാങ്കോ, വെബ് ഡെവലപ്മെന്റ് യൂസിംഗ് ഫ്ലാസ് ആൻഡ് ഡാറ്റ സയൻസ് യൂസിംഗ് പൈത്തൺ എന്നീ കോഴ്സുകളിലാണ് ഇന്റേൺഷിപ്പ്. വിശദ വിവരങ്ങൾക്കായി 9495069307 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളം സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാനറിലേക്ക് ലൈം ചെയ്ത് നൽകുന്ന പ്രവൃത്തിക്കായി ടെൻഡർ ക്ഷണിച്ചു. June 6 ഉച്ചയ്ക്ക് 2 സ്വീകരിക്കും. വിശദ വിവരങ്ങൾക്കായി 04752222702 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സ്കൂൾ തുറപ്പ് പ്രമാണിച്ച് ഖാദി തുണിത്തരങ്ങൾക്ക് June 3 30% സ്പെഷ്യൽ റിബേറ്റ്. ഖാദി ഷർട്ട്, മുണ്ട്, ജുബ്ബ, ചുരിദാർ, കോട്ടൺ സാരി, സിൽക്ക് സാരി എന്നിവയ്ക്കാണ് ആനുകൂല്യം. കൊല്ലത്തെ KGS കർബല, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി കേന്ദ്രങ്ങളിൽ നിന്നും ആനുകൂല്യത്തോടെ തുണിത്തരങ്ങൾ വാങ്ങാം. സർക്കാർ, അർദ്ധ സർക്കാർ ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും ലഭ്യമാണ്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പെർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
0: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ച്ആൻഡ് ജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കാൻ ഇന്ന് സംവദിക്കും. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയും സിഎംആർഎല്ലും തമ്മിലുള്ള ഇടപാടുകളിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. വിദേശ രാജ്യങ്ങളിൽ പോകാതെ വിദ്യാർത്ഥികൾക്ക് മാതാപിതാക്കൾക്ക് ഒപ്പം നിന്ന് പഠിക്കാനുള്ള സൌകര്യം ഒരുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. മയക്കുമരുന്നിനെതിരായി കുട്ടികൾ ശക്തമായ നിലപാട് എടുക്കണമെന്നും പുതിയ അറിവുകൾ തേടാനുള്ള ജിജ്ഞാസ വളർത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: ഈ വൈജ്ഞാനിക വിസ്ഫോടനം നടക്കുന്ന ഈ കാലത്ത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ഇൻ സെർച്ച് ഓഫ് നോളജ്, അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണമാണ് ജീവിതം. അത് പഠനകാലത്തൊന്നും അവസാനിക്കുന്നതല്ല. പുതിയ പുതിയ അറിവുകൾ തേടാൻ വായനയിലൂടെ, അധ്യാപകരിലൂടെ, അറിവുള്ളവരിലൂടെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ഉത്കണ്ഠ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ പ്രവേശന ദിനത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള എളിയ സന്ദേശം.
0: പാഠ്യപദ്ധതിയിൽ കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറഞ്ഞു. പഠിച്ച് മിടുക്കരാകുന്നതിനൊപ്പം നല്ല മനുഷ്യരായി വളരാനും സാധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുട്ടികൾക്ക് നൽകിയ ആശംസാ സന്ദേശത്തിൽ അഭിപ്രായപ്പെട്ടു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. എൽഡിഎഫിൽ നിന്ന് മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് യുഡിഎഫ് സ്ഥാനാർത്ഥി. പട്ടാമ്പി എംഎൽഎയായ മുഹ്സിൻ സിപിഐ പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് ബിജെപി തീരുമാനം. പിഎം ഉഷ പദ്ധതി ഉൾപ്പെടെ കണ്ണൂർ സർവകലാശാലയുടെ താവകര ക്യാമ്പസിലും മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലും നടപ്പാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. താവകര ക്യാമ്പസിൽ കേരള ഫോക്ലോർ അക്കാദമിയുടെ ഫോക്ലോർ മ്യൂസിയവും കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കൈത്തറി മ്യൂസിയവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിലെ സെനറ്റ് ഹാളിന്റെയും സെമിനാർ കോംപ്ലക്സിന്റെയും ഉദ്ഘാടനവും ഗവർണർ നിർവഹിച്ചു. 40 സ്മാർട്ട് ക്ലാസ് റൂമുകൾ, ഡാറ്റാ സെന്റർ, ഫോറിൻ ലാംഗ്വേജ് സെന്റർ എന്നിവ ഉദ്ഘാടനം ചെയ്ത അദ്ദേഹം സർവകലാശാലയുടെ പുതിയ കോഴ്സുകൾക്കും തുടക്കം കുറിച്ചു. ഏകഭാരതം ശ്രേഷ്ഠഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. ഐഐഎം കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവ പ്രതിനിധികളാണ് കോഴിക്കോട് ഐഐഎമ്മിൽ എത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിലെ 18 വനിതകളും 15 പുരുഷന്മാരും അടങ്ങുന്ന സംഘത്തിൽ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളും ക്യാമ്പസിന് പുറത്തുള്ള യുവാക്കളും ഉൾപ്പെടുന്നു. ഐഐഎം ജമ്മുവിൽ നിന്നുള്ള 3 അധ്യാപക ജീവനക്കാർ സംഘത്തെ അനുഗമിക്കുന്നുണ്ട്. യുവസംഘം പദ്ധതിയുടെ 5 മാനദണ്ഡങ്ങളായ പര്യടനം, പാരമ്പര്യം, പുരോഗതി, പരസ്പര സമ്പർക്കം എന്നിവ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് 7 ദിവസത്തെ യാത്രാ പരിപാടി തയ്യാറാക്കിയിട്ടുള്ളത്. വിവിധ സ്ഥലങ്ങൾ സംഘം സന്ദർശിക്കും. പരമ്പരാഗത കേരളീയ വിഭവങ്ങൾക്കൊപ്പം ഗ്രാമീണ ആദിവാസി ജീവിതം, മൺപാത്ര നിർമ്മാണം, പ്രാദേശിക കരകൌശല വിദ്യ, കഥകളി, കളരിപ്പയറ്റ് എന്നിവയും സംഘം അനുഭവിച്ചറിയും.
0: മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇഡി അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് സിഎംആർഎൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ പരാമർശം. ജസ്റ്റിസ് രാജ വിജയരാഘവൻ, ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സുരക്ഷ, കണക്ടിവിറ്റി എന്നിവ ഉൾപ്പെടെ മ്യാൻമറും ഇന്ത്യയും തമ്മിലുള്ള ചരിത്രപരവും നാഗരികവുമായ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ചയായി. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബെച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്യും. പ്രചാരണം ഒരു മാസം നീണ്ടുനിൽക്കും. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവ കണക്കിലെടുത്ത് കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ട് എത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിമാരായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്ക് ശേഷം ജഡ്ജിമാരുടെ നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ ലഹരി മാഫിയയെ പൂർണ്ണമായും ഇല്ലാതാക്കാനായി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ലഹരി വേട്ടയായ ഓപ്പറേഷൻ തൂഫാൻ ദി നോർക്ക ഹണ്ടിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ നടക്കും. വൈകുന്നേരം 3 മണിക്ക് തിരുവനന്തപുരം കോട്ടൺഹിൽ സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, എക്സൈസ് മന്ത്രി എം ലിജു, ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ, സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ, ADGP എച്ച് വെങ്കടേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർക്കശമായ മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം സാധാരണക്കാർക്ക് പൂർണ്ണ സുരക്ഷിതത്വ ബോധം ഉറപ്പിക്കാനും ഈ ദൌത്യം ലക്ഷ്യമിടുന്നു. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ്ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ സർവേലൻസ് സംവിധാനം സജ്ജമാക്കും. ക്യാമ്പസുകളിലെയും റെസിഡൻഷ്യൽ മേഖലകളിലെയും മലിനജല പരിശോധന വഴി ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി ഡ്രോണുകളുടെ സഹായത്തോടെ സ്മാർട്ട് പട്രോളിംഗ് നടത്താനും പദ്ധതിയുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തെ ഒരു ജനകീയ മുന്നേറ്റമാക്കി മാറ്റാനാണ് ആഭ്യന്തര വകുപ്പ് ലക്ഷ്യമിടുന്നത്.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജൂൺ 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. വാഹന അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മസ്തിഷ്കമരണം സംഭവിച്ച 22-കാരൻ 4 പേർക്ക് പുതുജീവനേകി യാത്രയായി. കണ്ണൂർ ശ്രീകണ്ഠപുരം വളക്കയിലെ അർജുന്റെ ഹൃദയവും കരളും 2 വൃക്കകളുമാണ് 4 പേരുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷ നൽകിയത്. അർജുന്റെ ഹൃദയം എയർ ആംബുലൻസ് മുഖേന മലപ്പുറം സ്വദേശിക്കായി കൊച്ചിയിൽ എത്തിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലറായി പ്രൊഫസർ ഡി മാവൂത്ത് നിയമിതനായി. മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സി ടി അരവിന്ദ് കുമാർ വിരമിച്ച ഒഴിവിലേക്കാണ് താത്കാലിക നിയമനം. സംസ്ഥാനത്ത് പുതുക്കിയ പാൽ വില ഇന്ന് പ്രാബല്യത്തിൽ. ലിറ്ററിന് 4 രൂപയാണ് വർദ്ധിക്കുന്നത്. ഇതിൽ 3.35 രൂപ കർഷകർക്ക് ലഭിക്കുമെന്ന് മിൽമ അറിയിച്ചിരുന്നു. തൈരിന് കിലോയ്ക്ക് 10 രൂപയും വർദ്ധിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാർമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 53 പോയിന്റ് വർദ്ധിച്ച് 74,828-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 6 പോയിന്റ് ഉയർന്ന് 23,553-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 75 രൂപ താഴ്ന്ന് 14,320 രൂപയും പവന് 600 രൂപ കുറഞ്ഞ് 1,14,560 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യവേനലവധി കഴിഞ്ഞ സംസ്ഥാനത്തെ സ്കൂളുകൾ തുറന്നതിന്റെ പശ്ചാത്തലത്തിൽ ടിപ്പർ വാഹനങ്ങളുടെ സമയക്രമത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി മോട്ടോർ വാഹന വകുപ്പ്. രാവിലെ 8 മുതൽ 10 മണിവരെയും വൈകിട്ട് 3 മുതൽ 5:30 വരെയുമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. റോഡിൽ രാവിലെയും വൈകുന്നേരത്തെയും പീക്ക് അവറുകളിലെ തിരക്ക് കുറയ്ക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് ടിപ്പർ വാഹനങ്ങളുടെ സമയത്തിൽ നിയന്ത്രണം ക്രമീകരിച്ചതെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യസ്ഥാനമായി കേരളത്തെ മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് പ്രവേശനോത്സവത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അറിവിന്റെ വെളിച്ചം നുകരാൻ കളിയും ചിരിയും കരച്ചിലുമായി കുരുന്നുകൾ. യുവ സംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യുവ പ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. 16-ാം കേരള നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. സഭാസമ്മേളനം നാളെ പുനരാരംഭിക്കും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയും CMRL തമ്മിലുള്ള ഇടപാടുകളിൽ ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. ലഹരി മാഫിയയുടെ വേരറുക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആരംഭിക്കുന്ന ഓപ്പറേഷൻ തൂഫാന് നാളെ തുടക്കം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യ സന്ദർശനം തുടരുന്ന മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മ്യാൻമാർ ചരിത്ര സാംസ്കാരിക ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടായിരുന്നു ചർച്ച. സുരക്ഷ കണക്ടിവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും മ്യാൻമാർ പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി ഓങ് ലെയിൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മ്യാൻമാർ പ്രസിഡന്റ് നാളെ മുംബൈ സന്ദർശിക്കും. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്നിവർ ഉൾപ്പെടെയുള്ളവരുടെ കാലാവധിയാണ് ഈ മാസം അവസാനിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3ഉം ഝാർഖണ്ഡിൽ 2ഉം മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് ഈ മാസം 18ന് നടക്കും. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കും ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP സി വി ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമായി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, ഓസ്ട്രേലിയൻ ഉപപ്രധാനമന്ത്രിയും പ്രതിരോധമന്ത്രിയുമായ റിച്ചാർഡ് മാർലസ് എന്നിവർ സംവാദത്തിന് നേതൃത്വം നൽകി. പ്രതിരോധ സുരക്ഷാ സഹകരണം, സൈനിക ക്ഷമത, വ്യാവസായിക സഹകരണം എന്നിവ ചർച്ചയാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഉഭയകക്ഷി പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തൽ, തന്ത്രപരമായ സഹകരണം വർദ്ധിപ്പിക്കൽ, ഇന്തോ പസഫിക് മേഖലയിലെ സുരക്ഷ എന്നിവയും പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ ബന്ധം കൂടുതൽ ആഴത്തിലാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. കരാർ രാജ്യത്തെ വിദ്യാർത്ഥികൾ, കരകൌശല വിദഗ്ധർ, സ്ത്രീകൾ, കർഷകർ, മത്സ്യത്തൊഴിലാളികൾ, സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങൾ എന്നിവയ്ക്ക് ഗണ്യമായി പ്രയോജനം ചെയ്യുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൃഷിയിടങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള ഖേത് ബച്ചാവോ അഭിയാൻ പ്രചാരണ പരിപാടി കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ മധ്യപ്രദേശിൽ ഉദ്ഘാടനം ചെയ്തു. രാസവളങ്ങളുടെ സന്തുലിതവും വിവേകപൂർണവുമായ ഉപയോഗം, കാലാവസ്ഥാ വെല്ലുവിളികൾ എന്നിവയിൽ കർഷകർക്ക് സമയബന്ധിതമായ ബോധവൽക്കരണം, പഞ്ചായത്ത് തലത്തിൽ സജീവ ഇടപെടൽ, പദ്ധതി പ്രയോജനങ്ങൾ ഗ്രാമങ്ങളിൽ നേരിട്ടെത്തിക്കൽ എന്നിവ ലക്ഷ്യമിട്ടാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രചാരണ പരിപാടി. സുപ്രീംകോടതി ജഡ്ജിയായി 5 പേർ കൂടി നിയമിതരായി. ഇതോടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 37 ഉയർന്നു. ചീഫ് ജസ്റ്റിസുമായുള്ള കൂടിയാലോചനയ്ക്കു ശേഷം നിയമനം രാഷ്ട്രപതി അംഗീകരിക്കുകയായിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ഷീൽ നാഗു, ബോംബെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് ശ്രീ ചന്ദ്രശേഖർ, മധ്യപ്രദേശ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് സച്ദേവ, ജമ്മുകശ്മീർ ലഡാക്ക് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അരുൺ പള്ളി എന്നിവരും മുതിർന്ന അഭിഭാഷക വെങ്കടസുബ്രഹ്മണ്യ മോഹനയുമാണ് പുതുതായി നിയമിക്കപ്പെട്ടത്. രാജ്യത്ത് 6 വർഷം വിജയകരമായി പൂർത്തിയാക്കി പിഎം സ്വനിധി പദ്ധതി. ഈടില്ല വായ്പ ലഭ്യമാക്കി ലക്ഷക്കണക്കിന് തെരുവ് കച്ചവടക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ പദ്ധതിയിലൂടെ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 2020 ആരംഭിച്ച പദ്ധതിയിലൂടെ ഇതുവരെ 1,12,00,000+ വായ്പകൾ വിതരണം ചെയ്തിട്ടുണ്ട്. 2030 മാർച്ച് വരെ പദ്ധതി നീട്ടിയിട്ടുണ്ട്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിജ്ഞാന വിസ്ഫോടനത്തിന്റെ കാലത്ത് പുതിയ അറിവുകൾ തേടാനും അറിയാനുമുള്ള ആഗ്രഹം കുട്ടികൾ വളർത്തിയെടുക്കണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു.
3: വിദ്യാഭ്യാസത്തിനെ അതിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി കേരളത്തെ മാറ്റുക. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കുട്ടികൾ വിദ്യാഭ്യാസത്തിനായി കേരളത്തിലെത്തുന്ന മികച്ച വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളുടെ തലമുറയ്ക്ക് വാക്ക് നൽകുന്നു. നമ്മൾ കേരളത്തിൽ കൂടുതൽ ശാസ്ത്രബോധമുണ്ടാക്കാൻ ജവഹർലാൽ നെഹ്റുവിന്റെ നാമധേയത്തിൽ സയന്റിഫിക് സെന്റേഴ്സുകൾ, സെന്റേഴ്സ് ഓഫ് സയന്റിഫിക് ടെമ്പേഴ്സ് ആരംഭിക്കുക.
0: 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. ഇന്ന് സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന സാഹചര്യത്തിൽ സമ്മേളനം നാളെ പുനരാരംഭിക്കും. നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറെ തെരഞ്ഞെടുക്കാൻ നാളെ വോട്ടെടുപ്പ്. LDFൽ നിന്നും മുഹമ്മദ് മുഹ്സിൻ പത്രിക നൽകിയതോടെയാണ് വോട്ടെടുപ്പ് വേണ്ടിവന്നത്. ഷാനിമോൾ ഉസ്മാനാണ് UDF സ്ഥാനാർത്ഥി. പട്ടാമ്പി MLA മുഹ്സിൻ CPI പ്രതിനിധിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കേണ്ടെന്നാണ് BJP തീരുമാനം. CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട ED അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി. അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് CMRL നൽകിയ ഹർജിയിലാണ് പരാമർശം. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന്റെ സെമി ഫൈനലിൽ പ്രവേശിച്ച ഇന്ത്യ. ഗോവയിലെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യ ഗ്രൂപ്പ് ബിയിൽ 1-ാമതെത്തിയത്. ബുധനാഴ്ച നടക്കുന്ന സെമിയിൽ ഭൂട്ടാനാണ് ഇന്ത്യയുടെ എതിരാളി. രാജ്യത്ത് 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ വിലയിൽ വർധന. 42 രൂപ മുതൽ 53.50 രൂപ വരെയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതകത്തിന്റെ നിരക്കിൽ മാറ്റമില്ല. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുണ്ടായ ആഗോള ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് വില വർധന. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കാലവർഷം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. June 4 വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം ഈ മാസം 9-ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. മത്സ്യങ്ങളുടെ പ്രജനന കാലം കണക്കിലെടുത്തുള്ള 52 ദിവസത്തെ നിരോധനം July 31 വരെ തുടരും. ഏകഭാരതം ശ്രേഷ്ഠ ഭാരതം പ്രചാരണത്തിന് കീഴിലെ യുവസംഗമത്തിന്റെ ഭാഗമായി ജമ്മുകശ്മീർ, ലഡാക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യുവപ്രതിനിധികളുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് സംവദിക്കും. IIM കോഴിക്കോട് ക്യാമ്പസിലാണ് പരിപാടി. 33 യുവപ്രതിനിധികളാണ് കോഴിക്കോട് IIMൽ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി നേതൃത്വം നൽകുന്ന പശ്ചിമബംഗാൾ മന്ത്രിസഭ വിപുലീകരിച്ചു. രാവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ 35 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ഇതോടെ സംസ്ഥാന മന്ത്രിസഭയുടെ അംഗസംഖ്യ 41 ഉയർന്നു. ഇന്ത്യയുടെ ജലഗവേഷണ രംഗം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ ജലഗവേഷണ ശില്പശാല സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരായ CR പാട്ടീലും ജിതേന്ദ്രസിംഗും ചേർന്ന് ശില്പശാല ഉദ്ഘാടനം ചെയ്യും. ജലവിഭവ മാനേജ്മെന്റ്, കുടിവെള്ളം എന്നിവയിലെ അത്യാധുനിക ഗവേഷണങ്ങൾക്കായുള്ള മഹാപദ്ധതിയും സ്റ്റാർട്ടപ്പുകൾക്കായി ഭാരത് വിൻ പോർട്ടലും നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ശില്പശാലയിൽ പുറത്തിറക്കും. ആഫ്രിക്കയിലെ എബോള വൈറസ് വ്യാപനം നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നൽകിയ അടിയന്തര സഹായങ്ങൾക്ക് ആഫ്രിക്കൻ യൂണിയന്റെ ആരോഗ്യ ഏജൻസി ആഫ്രിക്ക സെന്റേഴ്സ് ഫോർ ഡിസീസ് കൺട്രോൾ ആന്റ് പ്രിവെൻഷൻ നന്ദി അറിയിച്ചു. എബോള പ്രതിരോധത്തിനായി രോഗനിർണയ കിറ്റുകൾ, മരുന്നുകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവയാണ് ഇന്ത്യ എത്തിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ യോങ് ലെയ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഓസ്ട്രേലിയ പ്രതിരോധ മന്ത്രിതല സംഭാഷണത്തിന്റെ 2-ാം പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. 10 സംസ്ഥാനങ്ങളിലായി ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഇന്ത്യ ഒമാൻ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ പ്രാബല്യത്തിൽ വന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ബന്ധം ശക്തമാക്കാൻ കരാർ സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. വിദ്യാഭ്യാസത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റായി കേരളത്തെ മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സെമിഫൈനലിൽ പ്രവേശിച്ച് ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ഓർമ്മകളൊക്കെ അങ്ങനെയാണ്. ഒരിത്തിരി കനലൂതിയാൽ പെട്ടെന്ന് കത്തിപ്പടരുന്ന ഉണങ്ങിയ ഇലകൾ പോലെ. ഇന്ന് ജൂൺ 1, ജനൽപാളിയിലൂടെ അരിച്ചിറങ്ങുന്ന കാറ്റിന് ഒരു പ്രത്യേക മണമുണ്ട്. പഴയ ട്രങ്ക് പെട്ടി തുറക്കുമ്പോ മൂക്കിലേക്ക് അടിക്കുന്ന ആ പഴയ പുസ്തകങ്ങളുടെ മണം ഓർക്കുന്നുണ്ടോ നിങ്ങൾ? സ്ലേറ്റിൽ ചോക്ക് കൊണ്ട് വരച്ച ആ ആദ്യത്തെ അക്ഷരം, വിരൽത്തുമ്പിലെ മഷി പുരണ്ട ആ കറുത്ത പാടുകൾ, അന്നൊക്കെ ക്ലാസ്സിലെ ലാസ്റ്റ് ബെഞ്ചിലിരുന്ന് ജനൽ കമ്പികൾക്കിടയിലൂടെ പുറത്തെ കനത്ത മഴ നോക്കി നിൽക്കുമ്പോ നമ്മൾ സ്വപ്നം കണ്ട വലിയൊരു ലോകമുണ്ടായിരുന്നു. വലിയ വലിയ മനുഷ്യരാകാൻ. ഇന്ന് നമ്മൾ ആ ഒരു വലിയ മനുഷ്യരായി കാറുകളിലും എയർ കണ്ടീഷണർ മുറികളിലും തിരക്കോട് മത്സരിക്കുകയാണ്. പക്ഷേ കയ്യിലെ ഈ സ്മാർട്ട് ഫോൺ ഒന്ന് മാറ്റിവെച്ച് കണ്ണുകളൊന്ന് അടച്ചാലോചിച്ചു നോക്കൂ. ആ പഴയ ഡെസ്കിൽ നമ്മളുടെ പേര് കോറിയിട്ട ആ ഒരൊറ്റ സുഹൃത്തിനെ തിരിച്ചു തരാൻ ഇന്ന് നമ്മുടെ കയ്യിലുള്ള എന്ത് കൊടുക്കാൻ കഴിയും? നഷ്ടപ്പെട്ടു പോയ ആ സ്വപ്നങ്ങളുടെ കാലത്തിലേക്ക് വെറുക്കാനോ സ്നേഹിക്കാനോ കഴിയാത്ത വിധം മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ പ്രിയപ്പെട്ട ഇടങ്ങളിലേക്ക് നമുക്കൊരിക്കൽ കൂടി മടങ്ങാം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട ഐശ്വര്യയാണ്. ഇനിയുള്ള സമയം നമുക്ക് ആ പഴയ ബെഞ്ചുകളിൽ ഇരുന്ന് പഴയ പഴയ കഥകൾ പറയാം, പഴയ പഴയ കഥകൾ കേൾക്കാം. ഓർമ്മയിലൊരു സ്കൂൾ കാലം. ജൂൺ മാസം കനത്തു പെയ്യുമ്പോ ആ ഓടിന്റെ പുറത്ത് വീഴുന്ന മഴത്തുള്ളികൾ ഉണ്ടാക്കുന്ന ഒരു താളം ഉണ്ടല്ലോ, അത് ലോകത്തിലെ ഏറ്റവും വലിയൊരു സംഗീതമായിരുന്നു. ചിലയിടങ്ങളിൽ ഓട് ചോരുമ്പോൾ അമ്മമാർ അവിടെ കൊണ്ടുവെക്കുന്ന ആ അലൂമിനിയം പാത്രത്തിലേക്ക് ടപ് ടപ് എന്ന് വീഴുന്ന വെള്ളത്തുള്ളികളുടെ ശബ്ദം, ആ ഓടിട്ട വീടിന്റെ ഉമ്മറത്ത് തണുത്ത കാറ്റേറ്റ് അച്ഛൻ വലിയൊരു ചാരുകസേരയിൽ ഇരിപ്പുണ്ടാകും. ആ ചാരുകസേരയുടെ തൊട്ടടുത്തുള്ള ചുവരിലെ അണിയിലാണ് നമ്മുടെ വീടുകളിലെ അന്നത്തെ ഏറ്റവും വലിയ താരം ഇരിക്കുന്നത്. തുണി കൊണ്ട് തുന്നിയ ചെറിയൊരു കവറിനുള്ളിൽ സൂക്ഷിച്ചു വെച്ച ആ വലിയ ബാറ്ററികളുള്ള പഴയ റേഡിയോ.
1: സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക ബലദേവാനന്ദ സാഗര.
2: വയലിൻ വേദം.

0: അച്ഛൻ റേഡിയോ ഓണാക്കുമ്പോൾ കേൾക്കുന്ന ആകാശവാണിയുടെ ആ സിഗ്നേച്ചർ ട്യൂൺ, അതിനുശേഷമുള്ള പ്രാദേശിക വാർത്തകൾ, വാർത്തകൾ കേൾക്കാൻ റേഡിയോയ്ക്ക് ചുറ്റും കൂടുന്ന അച്ഛനും അപ്പൂപ്പനും, അതിനുശേഷമുള്ള ബാലലോകം പരിപാടിയും, രാത്രിയിൽ വീട്ടിലെല്ലാവരും ഒന്നിച്ച് നിലത്തിരുന്ന് ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കേട്ടിരുന്ന ആകാശവാണിയുടെ ചലച്ചിത്ര നാടകങ്ങളും.
1: ആകാശവാണി വാർത്തകൾ വായിക്കുന്നത് ഗോപൻ.
0: റേഡിയോയിലെ ആ നാടകത്തിൽ നായകൻ കരയുമ്പോ ഒപ്പം കരഞ്ഞിരുന്ന, അയാൾക്കൊപ്പം സങ്കടപ്പെട്ടിരുന്ന ഒരു കൂട്ടം ശുദ്ധമായ മനുഷ്യർ ആ ഓടിയിട്ട വീടിനുള്ളിൽ ഉണ്ടായിരുന്നു. അന്ന് സ്കൂളിൽ പോകുന്നതിനു മുമ്പ് ഒരു വലിയ കടമയുണ്ടായിരുന്നു. വീട്ടിലെ പശുവിനെ അഴിച്ച് പറമ്പിൽ കെട്ടണം, ഒരു കുടം വെള്ളം കോരി വെക്കണം, അതിനുശേഷമാണ് സ്കൂളിലേക്കുള്ള പുറപാട്. ഇന്നത്തെ പോലെ സ്കൂൾ ബസ്സോ വാനോ ഒന്നുമില്ലല്ലോ. കിലോമീറ്ററുകളോളം നടന്ന് കൈകോർത്തു പിടിച്ച് കുസൃതികൾ പറഞ്ഞ് വഴിയിലെ തോട്ടിൽ കാലും നീട്ടിയിരുന്ന് സ്കൂളിലേക്ക് പോയിരുന്ന ആ ഒരു സുഖം, കയ്യിലുള്ളത് മഷി പുരണ്ട ഒരു സ്ലേറ്റും പിന്നെ കാത്തിരുന്ന് കിട്ടുന്ന ബാലരമ, അതിലെ മായാവിയും ലുട്ടാപ്പിയും കബീഷും ഒക്കെ ആയിരുന്നു അന്നത്തെ നമ്മളുടെ സൂപ്പർ ഹീറോസ്. ഒരു ബാലരമ കിട്ടിയാൽ അത് ക്ലാസ്സിലെ എല്ലാവരും മാറി മാറി വായിച്ച് അവസാനം അതിന്റെ താളുകൾ കീറി പറഞ്ഞു പോകും. പിന്നീടുള്ള ചർച്ചയെല്ലാം ആ മായാവിയും കബീഷും കുട്ടൂസനും ഒക്കെ ആയിരിക്കും. അന്ന് സ്കൂളിലെ സാറന്മാർ വെറുമൊരു അധ്യാപകർ മാത്രമായിരുന്നില്ല, കയ്യിലൊരു ചൂരൽവടിയുമായി അവർ വരുമ്പോ ഉള്ളിലൊരു ചെറിയ പേടിയുണ്ടായിരുന്നു. ആ വടിയുടെ അറ്റത്ത് നമ്മളോടുള്ള കരുതലും സ്നേഹവും ഉണ്ടായിരുന്നു. അന്ന് യൂണിഫോം എന്ന് പറയാൻ ഒരു ജോഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കരിപുരണ്ട അടുപ്പിൻ ചുവട്ടിൽ വെച്ച് ഉണക്കിയെടുത്ത് തേക്കാൻ കാശില്ലാത്തത് കൊണ്ട് തലയാണയുടെ അടിയിൽ വെച്ച് മടക്കി നിവർത്തി തിങ്കളാഴ്ച സ്കൂളിലേക്ക് ഇട്ടുപോയ ആ നാളുകൾ. ഇനി സ്കൂള് വിട്ടു വന്നാലോ ബാഗ് അങ്ങോട്ട് ഓടി ദൂരേക്ക് എറിഞ്ഞ് അമ്മ തരുന്ന കപ്പ പുഴുങ്ങിയതോ ചക്കപ്പുഴുക്കോ ഒക്കെ തിന്ന് നേരെ പറമ്പിലേക്ക് ഓടും. പശുവിനെ തിരികെ തൊഴുത്തിൽ കെട്ടുവാനും സന്ധ്യക്ക് ഓട്ടുവിളക്ക് കൊളുത്തുമ്പോ നാമം ജപിക്കാനിരിക്കാനുമുള്ള ആ ഒരൊറ്റ ഓട്ടം. ഇന്ന് പലയിടങ്ങളിൽ നിന്നും എന്നെ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നിങ്ങളുടെ ആ ഒരു ഓടിട്ട വീടും ആ ഒരു നരച്ച യൂണിഫോമും ആകാശവാണിയുടെ വാർത്തകളും വഴിയിലെ ആ കപ്പലിന് മിഠായിയുടെ മധുരവും ഒക്കെ ഇപ്പോൾ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ടാകില്ലേ? ആ ഓർമ്മകളുടെ സുഗന്ധത്തിലേക്ക് നമുക്ക് മനോഹരമായ ഒരു ഗാനം കേട്ടാലോ?

വീണ്ടും തിരികെത്തുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2. ഓർമ്മയിലൊരു സ്കൂൾ കാലം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അന്ന് കവലകളിൽ ഇന്റർനെറ്റ് കഫേകൾ മുളച്ചു പൊന്തിയ നാളുകൾ. സ്കൂൾ വിട്ടാൽ നേരെ അങ്ങോട്ടേക്ക് ഒരു ഓട്ടമാണ്. ഒരു മണിക്കൂറിന് 10 or 20 രൂപ കൊടുത്ത് ആ വലിയ കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് നമ്മൾക്ക് ഇഷ്ടമുള്ള സിനിമയിലെ പാട്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ കാത്തിരിക്കുന്ന ആ കാത്തിരിപ്പ്. ഇന്ന് വിരൽത്തുമ്പിൽ 5G ഇന്റർനെറ്റും 45 ഒക്കെ ഉണ്ടെങ്കിലും അന്നൊരു പാട്ട് മൊത്തമായി ഡൗൺലോഡ് ആയി കിട്ടാൻ ആ ഒരു പെട്ടിക്കുള്ളിലെ 1 to 100 വരെ ഇങ്ങനെ ശ്വാസം മടക്കി പിടിച്ച് എണ്ണിയിരുന്ന ഒരു ആവേശം അതെന്ന് വേറെ തന്നെയായിരുന്നു. ഇനി ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വീടുകളിലേക്ക് പഴയ നോക്കിയ ഫോണുകൾ വരുന്നത്. അതിൽ പാമ്പ് കളി കളിച്ച് ഹൈസ്കോർ ഉണ്ടാക്കാൻ നമ്മൾ അന്ന് കാണിച്ച ആവേശം. അന്ന് ഇന്നത്തെ പോലെ അൺലിമിറ്റഡ് കോളുകളോ വാട്സപ്പുകളോ ഒന്നുമില്ല. ഒരു SMS ഒരു രൂപ ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ പറയാനുള്ള കാര്യങ്ങളെല്ലാം 160 അക്ഷരങ്ങളിൽ ഒതുക്കാൻ നമ്മൾ കാണിച്ച ആ ബുദ്ധി ഓർക്കുന്നുണ്ടോ? രാത്രി 11 കഴിഞ്ഞാൽ കുറഞ്ഞ നിരക്കിൽ മെസ്സേജ് അയക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ആ പ്രണയകാലം. അന്നത്തെ സ്കൂൾ ലൈഫ് ശരിക്കും കളർഫുൾ ആയിരുന്നു. വെക്കേഷൻ കഴിയുമ്പോ കൂട്ടുകാരുടെ കയ്യിൽ നിന്നും WWE കാർഡുകൾ, അണ്ടർടേക്കറിന്റെയും ജോൺ സീനയുടെയും കാർഡുകൾക്ക് വേണ്ടി ക്ലാസ്സിൽ നടന്ന വലിയ വലിയ അടിപിടികൾ. ആ കാലത്തെ നമ്മളുടെ സ്കൂൾ ബാഗുകളിലെ ഏറ്റവും വലിയ താരം ആരായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? MP3 പ്ലെയറോ CD കയ്യിലുള്ളവൻ അവനായിരുന്നു ക്ലാസ്സിലെ ഏറ്റവും വലിയ വീരൻ. സ്കൂൾ കലോത്സവമോ ടൂറോ ഒക്കെ വരുന്നതിന് മുൻപ് കൂട്ടുകാരെല്ലാവരും കൂടി ഒന്നിച്ചു കൂടും. എന്നിട്ട് കമ്പ്യൂട്ടറുള്ള കൂട്ടുകാരന്റെ വീട്ടിൽ പോയി പുതിയ പാട്ടുകളെല്ലാം CD ചെയ്തെടുക്കും. ആ CD കവറിന് മുകളിൽ പേന കൊണ്ട് പാട്ടുകളുടെ പേരെഴുതി സൂക്ഷിക്കുന്നതായിരുന്നു അന്നത്തെ ഏറ്റവും വലിയ ഫാഷൻ. ക്ലാസ് റൂമുകളിൽ അധ്യാപകൻ കാണാതെ ബെഞ്ചിനടിയിലൂടെ ഇയർഫോൺ ഷർട്ടിന്റെ ഉള്ളിലേക്ക് കയറ്റി ഒരൊറ്റ ഇയർഫോൺ മാത്രം കാതിൽ വെച്ച് ഡെസ്കിൽ കൈകുത്തി ഉറങ്ങുന്ന ഭാവത്തിൽ പാട്ട് കേട്ടിരുന്ന ആ ലാസ്റ്റ് ബെഞ്ച് ബിരുദന്മാർ എന്നും ഇത് കേൾക്കുന്നുണ്ടാകും. ഒരു ഇയർഫോൺ കയ്യിലുണ്ടായിരുന്നെങ്കിൽ അന്ന് പകുത്തു നൽകി ഒരുമിച്ച് പാട്ട് കേട്ട എത്രയോ സുഹൃത്തുക്കൾ. ഇന്ന് 2026 നമുക്ക് ഇഷ്ടമുള്ളത് അത്രയും ഹെഡ്ഫോണുകളും പാട്ടുകളും ഒക്കെ വാങ്ങാൻ കാശുണ്ടായിരിക്കാം. പക്ഷെ അന്ന് കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും വാങ്ങിയ ആ ഒരൊറ്റ കുഞ്ഞ മെമ്മറി കാർഡിലെ പാട്ടുകൾ മാറി മാറി കേട്ടപ്പോ കിട്ടിയ ആ ഒരു ആത്മാർത്ഥത, ആ ഒരു ഫീല് ഇന്ന് എവിടേക്കോ നഷ്ടപ്പെട്ടു പോയല്ലേ? ദാ ഒരു പഴയ ഇന്റർനെറ്റ് കാലത്തെ കമ്പ്യൂട്ടർ ക്ലാസ്സുകളിലെ ആ മനോഹരമായ ഓർമ്മയിലേക്ക് നമുക്ക് മടങ്ങാം ഈ ഒരു ഗാനത്തിലൂടെ.

0: പാട്ടുകളില്ലേ?
1: ഉണ്ട്. വൈകുന്നേരം ആ പന്ത് എവിടെ?
0: ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്.
2: എന്തിനാ?
0: വെറുതെ.
1: ഞാൻ പോട്ടെ.
0: അതെ, രമേശൻ സയൻസ് എക്സിബിഷന് പേര് കൊടുത്തിട്ടുണ്ടോ?
2: ഉണ്ട്.
0: എന്റെ മാമയ്ക്കൊരു ചാർട്ട് റെഡിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. രമേശനോ?
1: ഞാനൊരു സൂത്രം ഉണ്ടാക്കുന്നുണ്ട്.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: Feel the beat, feel the vibe. Stay tuned in the Radio 91.2.

0: പളനി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെജിബിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
1: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി 3 സ്മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: ടോയ്ലറ്റിൽ ഗുണ്ട് പൊട്ടിച്ചത്. വാ ഓഫീസിലേക്ക് വന്നേ, ഇറങ്ങി വരാൻ.
1: സ്കൂൾ കഴിഞ്ഞു മിസ്, ഞങ്ങളിലും വരില്ല.
2: വീണ്ടും തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 ഓർമ്മയിലൊരു സ്കൂൾ കാലം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഓർക്കുന്നുണ്ടോ നിങ്ങൾ ആ ഒരു കാലം? മായക്കണ്ണനെ പോലെ ഒരു കൊച്ചു പൂച്ചക്കുഞ്ഞ് നമുക്കും ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാലം. ചോറ് കഴിക്കാൻ മടിച്ചിരിക്കുമ്പോഴേക്കും അപ്പോഴേക്കും ടി വിയിൽ ഓടി വരുന്ന നമ്മളുടെ സ്വന്തം ചോട്ടാ ഭീം. ഭീം ലഡു കഴിക്കുന്നത് കാണുമ്പോ നമുക്കും ഭീമിനെ പോലെ വലിയ ശക്തി കിട്ടും. അതുകൊണ്ട് അമ്മയോട് വഴക്കിട്ട് ലഡു വാങ്ങിപ്പിച്ച് കഴിച്ച് കൈയും ചുരുട്ടി കാണിച്ച് ഭീമായെന്ന് വിശ്വസിച്ചിരുന്ന ആ നിഷ്കളങ്കമായ നാളുകൾ. അത് കഴിഞ്ഞ് നേരെ കൊച്ചു ടി വിയിൽ പടം വരയ്ക്കാൻ പഠിപ്പിക്കുന്ന ചേട്ടൻ വരും. കയ്യിലൊരു വെള്ള കടലാസും പെൻസിലും എടുത്ത് ആ ചേട്ടൻ വരയ്ക്കുന്നത് നോക്കി കൂടെ വരയ്ക്കാൻ ശ്രമിച്ച് ഒടുവിൽ അതൊരു വല്ലാത്ത പടമായി തീരുമ്പോ അമ്മയെ കാണിച്ചു കൊടുത്ത് കയ്യടി വാങ്ങിച്ച് പിറ്റേന്ന് രാവിലെ ആ ഒരു പടവുമായി സ്കൂളിലേക്ക് പോയി കുട്ടികളുടെ മുന്നിൽ ഷൈൻ ചെയ്ത ആ ഒരു കാലം. അക്കാലത്ത് സ്കൂളിൽ പോകുമ്പോ നമ്മുടെ കൈകളിലും ജോമെട്രി ബോക്സുകളിലും ഒക്കെ നിറയെ കാർട്ടൂൺ സ്റ്റിക്കറുകളായിരുന്നു. ഓർക്കുന്നുണ്ടോ 5 പൈസയുടെയും 50 പൈസയുടെയും മുട്ടായിയുടെ കൂടെ കിട്ടിയിരുന്ന ആ കുഞ്ഞു സ്റ്റിക്കറുകൾ? ആ പൊതി പതുക്കെ പൊളിച്ച് അതിനകത്ത് നിന്നും ബെൻഡന്റെയോ ഡോറാമോന്റെയോ ഒക്കെ തിളങ്ങുന്ന സ്റ്റിക്കർ ഒത്തു കിട്ടിയാൽ അന്നത്തെ സന്തോഷം ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു. ആ സ്റ്റിക്കർ കിട്ടുന്നതൊന്നും എടുത്തു കളയില്ല, നമ്മൾ സൂക്ഷിച്ചു വെക്കും. കൈന്റെ പുറത്തോ അല്ലെങ്കിൽ സ്കൂൾ ഡെസ്കിന്റെ ഒക്കെ പുറത്തിങ്ങനെ ഒട്ടിച്ചു വെക്കും. ആരെങ്കിലും ചോദിച്ചാ കൈ കൊണ്ട് പൊത്തി പിടിച്ച് ഇല്ല തരില്ല, ഇത് എന്റെ നിധിയാ, ആർക്കും തരില്ല എന്ന് പറഞ്ഞ് ഒളിപ്പിച്ചു വെച്ച ആ കുട്ടിത്തം നിറഞ്ഞ സ്വാർത്ഥതയുണ്ടല്ലോ, അതൊരൊന്നാന്തരം കൗതുകം തന്നെയായിരുന്നു. ആ കാലഘട്ടത്തെ സ്കൂൾ ജീവിതത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയാമോ? നമ്മളുടെ അച്ഛനമ്മമാർക്ക് അവരുടെ കുട്ടിക്കാലത്ത് കിട്ടാതെ പോയ പല കാര്യങ്ങളും അവരപ്പോഴേക്ക് നമുക്ക് നേടിക്കൊടുക്കാൻ തുടങ്ങിയിരുന്നു. എന്റെ മക്കൾക്ക് ഒന്നിനും ഒരു കുറവുണ്ടാകത്തെന്ന് കരുതി നമ്മൾ എന്താഗ്രഹിച്ചാലും അതൊക്കെ വാങ്ങി തരുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി തുടങ്ങി. പിറന്നാൾ വരുമ്പോ മുട്ടായും പലഹാരങ്ങളും ഒക്കെ കൊടുത്തിരുന്ന ആ ഒരു കാലം. ആ ഒരു സ്കൂൾ കാലഘട്ടത്തിന്റെ ഓർമ്മയിലേക്ക് പോകാനായി വീണ്ടും നമുക്കൊരു പാട്ട് കേട്ടിട്ട് മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓർമ്മയിലൊരു സ്കൂൾ കാലഘട്ടമാണ്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്.

തിരികെയെത്താം. ഇത് എന്റെ റേഡിയോ 91.2 ഓർമ്മയിലൊരു സ്കൂൾ കാലം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അങ്ങനെ ദേ നമ്മൾ ആ ഒരു പഴയ ഓർമ്മകളുടെ കാലങ്ങളെല്ലാം കടന്ന് ഇന്നത്തെ നമ്മുടെ കുട്ടിപ്പട്ടാളത്തിന്റെ സ്കൂൾ ലോകത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ കുട്ടികളുടെ സ്കൂളിൽ പോക്ക് കാണാൻ തന്നെ എന്ത് ഭംഗിയാണല്ലേ. പഴയ പോലെ പേടിയോ കരച്ചിലോ ഒന്നും അല്ല ഇന്ന് മിക്ക കുട്ടികളും സ്കൂളിലേക്ക് പോകുന്നത്. സ്കൂൾ എന്ന് പറഞ്ഞാൽ അവർക്കിന്ന് വലിയൊരു വണ്ടർലാൻഡ് പോലെയാണ്. വലിയ വലിയ സ്മാർട്ട് റൂമുകൾ, കളർഫുൾ ആയ ബെഞ്ചുകളും ഡെസ്കുകളും, കളിച്ചു പഠിക്കാൻ ഒരുപാട് പുതിയ പുതിയ ഡിജിറ്റൽ വിദ്യകൾ. പഠനം അവർക്കിന്ന് വെറും ഒരു ഭാരമല്ല, മറിച്ച് ഒത്തിരി ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. കളിപ്പാട്ടങ്ങൾ പോലെ മനോഹരമായ പുതിയ ബാഗുകളും ട്രോളി ബാഗുകളും ഉരുട്ടി അവർക്കിഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടറുകളുടെ ചിത്രങ്ങളുടെ ലഞ്ച് ബോക്സുകളും വാട്ടർ ബോട്ടിലും ഒക്കെയായി ഓരോ ദിവസവും അവർ സ്കൂളിൽ പോകുന്നത് വലിയൊരു ആത്മവിശ്വാസത്തോടെയാണ്. എന്തിനു പറയുന്നു, സ്വന്തം ഫോട്ടോയുള്ള വാട്ടർ ബോട്ടിലുകളും ലഞ്ച് ബോക്സുകളും നെയിം സ്ലിപ്പുകളും ഒക്കെയായി അല്ലേ. പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുവാനും കമ്പ്യൂട്ടറുകളിലും സ്മാർട്ട് ഫോണുകളിലും ഒക്കെ പുതിയ പുതിയ വിദ്യകൾ ചെയ്യാനും ഇന്നത്തെ കുട്ടികൾ മിടുക്കന്മാരാണ്. അതോടൊപ്പം തന്നെ കായികം, നൃത്തം, സംഗീതം, ചിത്രരചന ഇങ്ങനെ തങ്ങൾക്ക് താല്പര്യമുള്ള മേഖലകളിൽ കൈവയ്ക്കുവാനും വലിയ വലിയ വേദികളിൽ തങ്ങളുടെ കഴിവ് തെളിയിക്കാനും ഇന്നത്തെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അധ്യാപകരും മാതാപിതാക്കളും അവർക്ക് വലിയൊരു സുഹൃത്തിനെ പോലെയാണ് കൂടെ നിൽക്കുന്നത്. വഴി തെറ്റാതെ മുന്നോട്ട് പോകാൻ കൃത്യമായ കരുതലുകളും സ്നേഹവും അവർക്കിന്ന് ചുറ്റുമുണ്ട്. നാളെയുടെ പ്രകാശമാണ് നമ്മളുടെ ഓരോ കുട്ടികളും. പുതിയ അറിവുകൾ നേടുവാനും ഒരുപാട് നല്ല കൂട്ടുകാരെ കണ്ടെത്തുവാനും ആഗ്രഹിച്ച ലക്ഷ്യങ്ങളിലേക്ക് പറന്നുയരുവാനും പുതിയ അധ്യയന വർഷത്തിൽ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒപ്പം അവരെ നയിക്കുന്ന അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓൾ ദി ബെസ്റ്റ്. എല്ലാ കുട്ടികൾക്കും ഒരു മനോഹരമായ സ്കൂൾ കാലഘട്ടം ആശംസിക്കുന്നു. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ആയിരുന്നു.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
4: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: കൊച്ചിരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: എന്റെ പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ!
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അതെ.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: നമ്മുടെ വൈബ്, നമ്മുടെ പാട്ട്. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

തത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്കടത്തക്ക

0: തിരുനെല്ലി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: നീണ്ട 2 മാസത്തെ വെക്കേഷന് ശേഷം നമ്മുടെ കുഞ്ഞു മക്കൾ സ്കൂളിലേക്ക് വീണ്ടും തിരിച്ചു പോയിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. സാധാരണ ജൂൺ 1 സ്കൂൾ ഓപ്പണിംഗ് ഡേ എന്ന് പറയുന്നത് മഴ ഇങ്ങനെ കോരിച്ചൊരിയുന്ന ഒരു ദിവസം തന്നെയാണ്. അന്ന് പുത്തൻ ഉടുപ്പൊക്കെ നനഞ്ഞ് പുത്തൻ ബാഗൊക്കെ നനഞ്ഞ് സ്കൂളിലേക്ക് കയറി ചെല്ലുന്ന ആ ഒരു നിമിഷമൊന്നും നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. പക്ഷേ കാലം മാറിയപ്പോൾ കഥയും മാറി. ഇന്ന് നല്ല വെയിലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇന്ന് സ്കൂളിലേക്ക് വീണ്ടും അധ്യയനത്തിനായിട്ട് പ്രവേശിച്ച എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ആശംസകൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് പ്രീ സ്കൂളിലും LKG യിലും UKG യിലും 1ാം ക്ലാസ്സിലും ഒക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. അപ്പോൾ സ്വാഗതം വേണ്ട റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടിനായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544700091. സെയിം നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. വാട്സപ്പ് ആക്റ്റീവ് ആണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ച് നമുക്ക് തുടങ്ങാം.

യെസ് ബാക്ക് ടു ദി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. സ്കൂളിലേക്ക് എത്തുമ്പോൾ കാഴ്ചകളൊക്കെ വളരെ വ്യത്യസ്തമാണല്ലേ. കരഞ്ഞുകൊണ്ട് സ്കൂളിലേക്ക് വരുന്ന കുട്ടികളെയാണ് പൊതുവേ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ. ഇപ്പൊ പക്ഷേ ഒരുപാട് കുട്ടികളൊന്നും അങ്ങനെ വാശി പിടിച്ച് കരയാറില്ല കേട്ടോ. ചില കുട്ടികളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിട്ടുണ്ട്, ചില കുട്ടികളൊക്കെ വേണ്ട പോയി വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന ചില കുട്ടികളെ. പക്ഷെ ഇന്നത്തെ ചില കുട്ടികളുണ്ട്, എനിക്ക് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് ഇങ്ങനെ നിർബന്ധം പിടിക്കുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പ്ലേ സ്കൂളിൽ LKG UKG ക്ലാസ്സുകളിലെ കുട്ടികളാണ് ഇങ്ങനെയുള്ള വാശി കാണിക്കുന്നത്. കാരണം അവിടെ കുറേ കളിപ്പാട്ടങ്ങളുണ്ട് കളിക്കാൻ, ആ ഒരു പഠനാന്തരീക്ഷം തന്നെ മാറിയിരിക്കുന്നു. അവർ കൂടുതൽ സ്കൂളിലേക്ക് ആകർഷിക്കുന്ന കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ റൈഡ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ടീച്ചേഴ്സും നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ടീച്ചേഴ്സും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ആ ഒരു മടിയൊക്കെ മാറ്റിയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് സ്കൂളിലേക്ക് പോകാനായിട്ട് ആവേശം കൊള്ളും. എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങൾ, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുക കേട്ടോ. നിങ്ങളുടെ കുട്ടികൾ, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ തൊട്ടയൽപ്പക്കത്തുള്ള കുട്ടികൾ ഒക്കെ സ്കൂളിലേക്ക് പോയതിൻ്റെ ആ ഒരു അനുഭവം വളരെ മനോഹരമായിരിക്കും. കൂടെ പോയിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അറിയാം, ബലൂണുകളും മധുരങ്ങളും ഒക്കെ അവർ വാങ്ങിയതും മറ്റുള്ള കൂട്ടുകാരെ പരിചയപ്പെട്ടതും ഒക്കെ. എന്തായാലും നമുക്കിതുപോലെ കുറേ കാര്യങ്ങൾ കേൾക്കാനുണ്ട്, പാട്ട് കേൾക്കാനുണ്ട്. വിളിക്കേണ്ട നമ്പർ അറിയാലോ, 954-4700-0092 എന്നതാണ്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ദേ നമുക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, സുഖമാണോ? ഫുഡ് കഴിച്ചു? സുഖമായിട്ടിരിക്കുന്നു, ഫുഡൊക്കെ കഴിച്ചു.

ചായ കുടിച്ചോ എന്ന് ചോദിച്ചിരിക്കുന്നു. ചായ കുടിച്ചിട്ടില്ല കേട്ടോ. നെപ്പോളിയനാണ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. വിജയുടെ തിരുമല എന്ന മൂവിയിലിരുന്ന് അഴുകൂരിൽ പൂത്തവളെ എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാലോ, നല്ലൊരു പാട്ടാണ്. പാട്ടിനോടൊപ്പം തന്നെ മറ്റൊരു റിക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നമുക്ക് റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് പി വി മുഹമ്മദ് ആണ്, വടക്കേ വാവന്നൂരിൽ നിന്ന്. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വേണ്ടി രാജാതിരാജ എന്ന സിനിമയിലെ മിടുമിടുമിടുക്കൻ എന്ന പാട്ട് കേൾപ്പിക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടി നമുക്ക് കേൾക്കാം. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം, ഇഷ്ടഗാനത്തിനായി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544700912.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111 82 8081.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഗാനവഞ്ചരയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഈ സ്കൂൾ ഓപ്പണിംഗ് തന്നെയാണ് അല്ലേ. നമ്മുടെ വീടും നാടും നമ്മളെല്ലാവരും ഒന്നുകൂടി ഒന്ന് ആവേശത്തിലായി ഒന്ന് ഉണർന്നു എന്ന് തോന്നുന്നില്ലേ. തീർച്ചയായിട്ടും ഇനി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ എന്തായാലും നല്ല മഴയൊക്കെ ഉണ്ടാകും. ഇന്ന് മഴ മിസ്സായി പോയി എന്നൊരു വിഷമം, ചെറിയൊരു വിഷമം എനിക്കുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാർക്കും പേരൻസിനൊക്കെ അങ്ങനെ ഒരു വിഷമമുണ്ടോ? പുത്തൻ ഉടുപ്പൊക്കെ നനയാതിരുന്നതിന്റെ സന്തോഷത്തിലാകും കൊച്ചു കൂട്ടുകാരൊക്കെ അല്ലേ. എന്തായാലും ദേ നമ്മുടെ അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ആ നമസ്കാരം,
0: നമസ്കാരം. ഇത് ഐശ്വര്യ അല്ലല്ലോ, ഗോപികയാണല്ലോ.
1: ഗോപിക, നമസ്കാരം. ഗോപിക
0: പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം ഗോപിക. ഇതാരാണെന്ന് മനസ്സിലായി? വോയിസ് കേട്ടിട്ട്.
0: ആനന്ദൻ തിലാനൂർ ആണോ?
1: ആനന്ദൻ തിലാനൂർ, കറക്റ്റ് ആണ്. പിന്നെ വിശേഷം പറഞ്ഞാൽ ഗോപിക, നമ്മുടെ കണ്ണൂർ സ്കൂൾ ജൂൺ 1 സ്കൂൾ തുറന്നല്ലോ.
0: അതെ.
1: അപ്പൊ എല്ലാ കുട്ടികളും കാലത്ത് മുതൽ നല്ല പുതിയ ഡ്രസ്സും ബാഗും അതുപോലെ തന്നെ പുതിയ പുസ്തകം എടുത്ത് പുതിയ
0: അധ്യയന വർഷത്തിലേക്ക്,
1: പുതിയ പുതിയ 1 ക്ലാസ്സിലേക്ക് പോകുന്ന പിഞ്ചോമനകളൊക്കെ കണ്ടു രാവിലെ. ആ ഒരു എന്താ പറയണ്ടത്, പോക്കൊക്കെ കണ്ടപ്പോൾ നമ്മുടെ ഒരു കുട്ടിക്കാലത്തേക്കാണ് നമ്മൾ ഓർമ്മ വന്നു പോയത്.
0: ചെറിയൊരു വിഷമം അല്ലേ?
1: ചെറിയൊരു വിഷമം. ഇനി ഇപ്പൊ നമ്മൾ പറയുന്നില്ലേ, ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഈ സ്കൂൾ എന്നുള്ളത്. സ്കൂൾ ജീവിതം.
0: അതെ. ഇനി ഏത് പാട്ടാ വേണ്ടത്?
1: എല്ലാ കുട്ടികൾക്കും വേണ്ടി ആദ്യാക്ഷരം പിന്നെ കുറിക്കുന്ന സ്കൂളിലേക്ക് 1 ക്ലാസ്സിലേക്ക് എത്തിയ എല്ലാ കുട്ടികൾക്കും വേണ്ടി നമ്മുടെ ഉണ്ണികളെ ഒരു കഥ പറയുന്ന ഒരു സിനിമയില്ലേ, അതിനകത്തൊരു പാട്ടതാ വാഴപ്പൂങ്കിളികൾ.
0: നല്ലൊരു പാട്ടാണ്.
1: നല്ലൊരു പാട്ട്. അത് പുതിയ വർഷത്തിലേക്ക് കാലുവെച്ച 1 ക്ലാസ്സിലേക്ക് പോയ എല്ലാ പിഞ്ചോമനകൾക്കും ആനന്ദ തിലാനൂരിന്റെ വകൈ പാട്ട്.
0: ഓക്കേ, നമുക്ക് കേൾക്കാട്ടാ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നല്ലൊരു ഡെഡിക്കേഷൻ ആയിരുന്നു എല്ലാ കൊച്ചു കൂട്ടുകാർക്കും വേണ്ടി. അതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മേലെ വീട്ടിലെ വെണ്ണിലാവ് രാവിൻ ഈ ഒരു പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ട് സുനിൽ പള്ളിമൺ മെസ്സേജ് ചെയ്തിട്ടുണ്ട് നമുക്ക്. തീർച്ചയായിട്ടും രണ്ട് പാട്ടുകളും കേൾക്കാം, കേട്ടിട്ട് തിരികെ എത്താം.

വീണ്ടും സ്വാഗതമായി റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനവഞ്ചരിയിലേക്ക്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. അപ്പൊ ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ആയിട്ട് നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷമുള്ളൊരു ദിവസം തന്നെയാണ്. മാത്രമല്ല ഇനിയിപ്പോ നമ്മുടെ വീടുകളിലൊക്കെ ഒരു മിസ്സിംഗ് ആണ്. ഈ സ്കൂള് അടയ്ക്കാൻ പോകുന്നു, വെക്കേഷൻ ആകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് അമ്മമാരുടെ മനസ്സിലൊരു ആവലാതിയാണ്. കാരണം 2 മാസം ഈ പിള്ളേരുടെ കൂടെ കിടന്ന് വഴക്കുണ്ടാക്കണം, ബഹളം വെക്കണം, അയ്യോ ഒരു ബഹളം തന്നെ ആയിരിക്കും വീട്ടിൽ. പക്ഷേ ഇന്ന് മുതൽ ഇനി അങ്ങോട്ടുള്ള കുറച്ച് മാസങ്ങളിലേക്ക് നമ്മുടെ വീടുകളിൽ വല്ലാത്തൊരു ശൂന്യതയാണ് വരാൻ പോകുന്നത് അല്ലേ. ഒരു സൈലൻസ്, പ്രത്യേകിച്ച് ഈ 1-ാം ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ പുതുതായി സ്കൂളിൽ പോയി തുടങ്ങുന്ന കൊച്ചുകുട്ടികളുള്ള വീടുകളിലൊക്കെ ആ ഒരു സൈലൻസ് ഗ്രാൻഡ് പേരൻസിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ശൂന്യത തന്നെയായിരിക്കും അല്ലേ. കുറച്ച് ദിവസത്തേക്ക് അവർ അതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ, അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള അമ്മമാർക്ക് അവരുടെ ആ ഒരു സൈലൻസ് ഉണ്ടല്ലോ ആ വീടിനകത്തുള്ള, ആ സൈലൻസ് ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് വിഷമമൊക്കെ ആയിരിക്കും. എന്തായാലും നമ്മുടെ കുട്ടികളും അതുപോലെ തന്നെ സ്കൂളിലേക്കൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരാൻ 1-2 ആഴ്ചയൊക്കെ എടുക്കും. നമുക്ക് ദേ അടുത്ത മെസ്സേജസ് എത്തിയിട്ടുണ്ട്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഹായ് ഗോപിക, ഞാൻ കൊല്ലത്ത് നിന്ന് വിനു ആണ്. എനിക്ക് സാദരം എന്ന മൂവിയിലെ മധുചന്ദ്രിക എന്ന സോങ് ഒന്ന് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് കേൾക്കാം ഈ ഒരു ഗാനം. കൂടെ തന്നെ ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. അൻസർ ചേട്ടാ, എന്തുണ്ട് വിശേഷം? എവിടെയാണ്, വീട്ടിലാണോ? ചായ കുടിയൊക്കെ കഴിഞ്ഞോ? ഇല്ല. എന്തുപറ്റി, ഒരു എനർജി കുറവ്? ചായ കുടിക്കാത്തതിന്റെ ആണോ? ആണോ പനി? കയ്യോടെ ഹോസ്പിറ്റലിൽ പോണോ കേട്ടോ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ആഹാ, നല്ല പാട്ടൊക്കെയാണല്ലോ. നമുക്ക് കേൾക്കാം കേട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ ഇനി വിളിക്കുമ്പോ അസുഖമൊക്കെ മാറിയിട്ട് ഓക്കെ ആയെന്ന് പറയാൻ വിളിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ. പാട്ടിന് ശേഷം 3 ഗീതം.

0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ 1st നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോൾ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പൊ ഈ സ്കൂൾ ഓപ്പണിംഗിന്റെ കാര്യമായിരുന്നു നമ്മൾ ഇങ്ങനെ പറഞ്ഞു വന്നത്. അതിന് മുൻപ് നമുക്കൊരു കോളിലേക്ക് പോകണം കേട്ടോ. കോളർ എത്തിയിട്ടുണ്ട്, ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
1: ഹലോ, ഞാൻ ഇടുക്കിയിൽ നിന്ന് സഹദാനാണ്.
0: ഇടുക്കിയിൽ നിന്നും? എന്താണ് ഇടുക്കിയിലെ വിശേഷങ്ങളൊക്കെ? മഴയൊക്കെ ഉണ്ടോ?
1: മഴയൊക്കെ ഇടയ്ക്കും പടയ്ക്കൊക്കെ ഉണ്ട്.
0: ഇന്ന് സ്കൂള് തുറപ്പൊക്കെ അല്ലായിരുന്നോ?
1: അപ്പൊ
0: വീട്ടിൽ നിന്ന് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ സ്കൂളിലേക്ക് പോകാൻ?
1: കൊച്ചുമക്കളുണ്ട്.
0: ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് കരിമാടിക്കൂട്ടല്ലേ, കൈയൊട്ട് വേണ്ടേ, കൈയൊട്ട് വേണം.
0: നല്ലൊരു പാട്ടാണ്, മണിച്ചേട്ടന്റെ പാട്ടാണ്, നമുക്ക് കേൾക്കാം കേട്ടോ. കൂടെ തന്നെ നമുക്ക് അടുത്ത റിക്വസ്റ്റിലേക്ക് പോകാം. റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്കായി വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544700912 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് ചെയ്യേണ്ടതും. അപ്പോൾ ഇതാ അടുത്ത മെസ്സേജ് നമുക്ക് എത്തിയിട്ടുണ്ട്. നമസ്കാരം, വില്ല് എന്ന തമിഴ് മൂവിയിൽ ഹേ രാമ രാമ എന്ന ഗാനം പ്ലേ ചെയ്യാമോ? ജോഷി അങ്കമാലിയാണ് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഒരു കിടിലം പാട്ടാണല്ലേ. ഈ ഒരു പാട്ട് ഇറങ്ങിയ ടൈമിലൊക്കെ വൻ ഹിറ്റായിരുന്നു. എന്തായാലും നമുക്ക് അടിപൊളി പാട്ട് കേൾക്കാം. കൂടെ തന്നെ മറ്റൊരു റിക്വസ്റ്റും കൂടി എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഞാൻ അമ്പിളിയാണ്. ഇന്ന് സ്കൂളിലേക്ക് പോയ എല്ലാ കൊച്ചുമക്കൾക്കും വേണ്ടി നല്ലൊരു പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കാമോ എന്ന് ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാമല്ലോ. ഈ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന കാണുമ്പോൾ ബാഗും ബുക്കും കൊടയും ഒക്കെ ആയിട്ട് ഒത്തൻ യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിലേക്ക് തിരികെ ഒന്ന് പോകണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാഗ്രഹം ഉണ്ടോ? തിരികെ എപ്പോഴും നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നത് ആ ബാല്യത്തിലേക്കല്ലേ? ഒരു പക്ഷേ ഒരു ചെറിയ ആഗ്രഹമൊക്കെ കാണും. പിന്നെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് കേട്ടോ, പഠിക്കണമല്ലോ, വീണ്ടും പഠിക്കണമല്ലോ, എക്സാം എഴുതണമല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോഴാണ് ഒരു ചെറിയ വിഷമം. എന്തായാലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ സ്കൂളിൽ പോകാൻ റെഡിയാണോ? ഇതിന് വേഗം തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യണം കേട്ടോ. നമുക്ക് പാട്ട് കേൾക്കാം, ശേഷം തിരികെ എത്താം. സ്റ്റേ ട്യൂൺഡ് ഓൺ റേഡിയോ 91.2.

ഗാനമഞ്ചരിയിലേക്ക് ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റുകൾ പിന്നിട്ടിരിക്കുന്നു. അപ്പൊ ഇതാ നമുക്ക് അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് ഈവനിങ് ഗോപിക, നമസ്തേ. ഇന്ന് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച് എല്ലാ കുഞ്ഞുങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. വെള്ളിമൂങ്ങ എന്ന ചിത്രത്തിലെ വെള്ളാരം കണ്ണുള്ള വെള്ളിമൂങ്ങ എന്ന ഗാനം വെച്ച് തരുമല്ലോ എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും. ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു നല്ലൊരു അധ്യയന വർഷം ആശംസിച്ചുകൊണ്ട് ചേരാവള്ളി ശിവൻ കായംകുളത്ത് നിന്നാണ് നമുക്ക് ഈ ഒരു മെസ്സേജ് ചെയ്തിരിക്കുന്നത്. കൂടെ തന്നെ അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപികേ, ചാത്തന്നൂരിൽ നിന്ന് രാജീവാണ്. ഹായ്, എനിക്ക് വേണ്ട പാട്ട് മാനത്തെ വെള്ളിത്തേര് എന്ന ചിത്രത്തിൽ ചിത്രചേച്ചിയും ദാസേട്ടനും ചേർന്ന് പാടിയ മാനത്തെ വെള്ളിത്തേരിൽ എന്ന ഗാനമാണ്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. അടിപൊളി പാട്ടാണ് കേട്ടോ. അപ്പോൾ 2 പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയി കേട്ടിട്ട് തിരികെ എത്താം. Stay tuned 91.2 End Radio.

0: മാറ
1: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
4: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
6: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ.
5: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847799887. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. നമ്മൾ ലാസ്റ്റ് കേട്ടത് ആനച്ചന്തം എന്ന മൂവിയിലെ പാട്ടായിരുന്നു. ഈ ഒരു പാട്ടിനെ നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അമ്മു ആണ്. അപ്പോൾ അമ്മു ഇത് മാത്രമല്ല കേട്ടോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ സ്കൂളിലേക്ക് തിരിച്ചു പോകുന്ന കാര്യത്തെക്കുറിച്ച്, അതേക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു കോളിലേക്ക് ഒന്ന് പോകണം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്?
1: ഹലോ, ഗോപിയല്ലേ?
0: അതെല്ലോ, ഇതാരാണ്?
1: ഇത് കരുനാഗപ്പള്ളി ഒട്ടത്തിമുക്ക് അനിൽകുമാർ.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു ചേട്ടാ?
1: ഞാനിപ്പോ പിന്നെ കച്ചവടമായിരുന്നു. നമുക്ക് ഇപ്പൊ സുഖമില്ലായിരിക്കുന്നോണ്ട് അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ട് കച്ചവടം തൽക്കാലം നിർത്തി വെച്ചേക്കുവാ.
0: ഓക്കേ, ഏത് പാട്ടാണ് വേണ്ടത്?
1: ഹിൽട്ടൺനാഥ് നീ ഉറങ്ങിയോ.
0: നല്ലൊരു പാട്ടാണല്ലോ. ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ നല്ലൊരു പാട്ടാണ് ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ദാ നമുക്ക് മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അമ്മു ആണ്. ഹായ് ഗോപിക. ഗോപിക ചോദിച്ചതുപോലെ എനിക്ക് വീണ്ടും സ്കൂളിലേക്കൊക്കെ പോകാൻ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിലും ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്? പിന്നെയും പഠിക്കണമല്ലോ, ഹോംവർക്ക് ചെയ്യണമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴാണ് ഒരു വിഷമം. ഇനി ഈ സമയത്ത് പഠിച്ച് നല്ല മാർക്ക് വാങ്ങിയില്ലെങ്കിൽ അതും ഒരു മോശമല്ലേ എന്നാണ് അമ്മു ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ മനസ്സിൽ ആഗ്രഹം കാണും തിരികെ ആ ബാല്യത്തിലേക്കൊക്കെ ഒന്ന് പോകാൻ. പക്ഷേ നമ്മൾ ഏറ്റവും എൻജോയ് ചെയ്ത മൊമെന്റിലേക്ക് തിരിച്ചു പോകാനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെ. നമുക്ക് ദേ അടുത്ത മെസ്സേജ് എത്തിയിട്ടുണ്ട്, മെസ്സേജിലേക്ക് പോകാം. ഹലോ ഗോപിക, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് മാധുരിയാണ്. ഹായ് മാധുരി, ഇന്ന് സ്കൂളിൽ പോയി തുടങ്ങിയ എല്ലാ കുരുന്നുകൾക്കും എന്റെ ആശംസകൾ നേരുന്നു. എല്ലാവരും നന്നായി വരും. എനിക്ക് ഈ പട്ടണത്തിൽ ഭൂതം എന്ന സിനിമയിലെ മാമരങ്ങൾ എന്ന സോങ് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് ഏതാണ്? പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്? വേഗം തന്നെ വിളിക്കാം, മെസ്സേജ് ചെയ്യാം. 9544704012 എന്ന നമ്പറിലേക്ക് സ്റ്റേ ട്യൂൺ 91.2.

0: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
1: പിന്നെ തീർച്ചയായും വാങ്ങണം.
0: എവിടെ നിന്ന് വാങ്ങാനാ?
1: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
0: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
1: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: എന്താ ചൂട്? ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
7: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
6: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ഹാപ്പി ഹോം ഗാനമഞ്ജരി. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. നമ്മൾ ഇഷ്ട ഗാനങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടേയിരിക്കുന്നു. ഒപ്പം ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ഡേ ആയിരുന്നു, അപ്പൊ അതിന്റെ വിശേഷങ്ങളും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അടുത്ത ഒരു കോളർ നമുക്ക് എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാ വിളിക്കുന്നത്? എന്തുണ്ട് വിശേഷങ്ങളൊക്കെ?
1: നല്ല വിശേഷം, കൊറേ ദിവസമായി നിങ്ങളെ സംസാരിച്ചിട്ട്. പിന്നെ സുഖല്ലേ?
0: സുഖമായിട്ടിരിക്കുന്നു, അടിപൊളിയായിട്ട് പോകുന്നു.
1: അടിപൊളിയായിട്ട് പോകുന്നല്ലേ.
0: മഴയൊക്കെ ഉണ്ടോ അവിടെ?
1: ഇല്ല, മഴ കുറവാണ്. ഇപ്പൊ ഇന്നിപ്പോ ഭയങ്കര വെയിലാണ്, ഭയങ്കര ശക്തിയായ വെയിൽ.
0: അതെ, ഇന്ന് സ്കൂൾ തുറപ്പായിട്ടായിരിക്കാം മഴ മാറി.
1: സാധാരണ ജൂൺ മാസത്തില് മഴ പെയ്തിട്ട്, എന്റെ ഓർമ്മയിൽ വെച്ചാല് ഈ ഹൈസ്കൂളിൽ പോകുമ്പോഴേ ഗംഭീര മഴയായിരുന്നു. ഗംഭീര മഴ, മുട്ടിനും ഏപ്പറുള്ള വെള്ളത്തിലാണ് പോകുന്നത്. ഹൈസ്കൂൾ ഗ്രൗണ്ട് നിറയെ വെള്ളമായിരിക്കും.
0: ഉടുപ്പും ബാഗും ഒക്കെ നനഞ്ഞിട്ടായും
1: അത് വാഴ കീറിട്ട് പോലെ ചേമ്പിന്റെ ഇടയൊക്കെ ആയിരിക്കും തലയിൽ ഇങ്ങനെ ചൂടിട്ട് പോണത്. അപ്പൊ അങ്ങനത്തെ ഒരു കാലഘട്ടം നടന്നു. ഇന്നിപ്പോ കുട്ടികൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, ഈ വണ്ടിയില് കുട്ടികളെ അവിടെ കൊണ്ടുവന്ന് ആക്കി രക്ഷിതാക്കള് ആക്കി കൊടുക്കും. നമുക്കതല്ലോ
0: സംസാരിച്ചു.
1: സംഗീതമേനൻ മറ്റേ ഉണ്ടത്, സംഗീതമേ.
0: ഓക്കെ, ആ പാട്ട് പ്ലേ ചെയ്തരാം കേട്ടോ. കൂടെ തന്നെ നമുക്ക് മറ്റൊരു റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. പവിത്രം എന്ന മൂവിയിലെ താളമയഞ്ഞു എന്ന പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു റിക്വസ്റ്റ് നമുക്ക് അയച്ചിരിക്കുന്നത് ആര്യയാണ്. ഹായ് ഗോപിക, എനിക്കൊരു പാട്ട് പ്ലേ ചെയ്തു തരാമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് കേൾക്കാം അല്ലേ?

0: ഉണർന്നുവെങ്കിൽ.
1: ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. അപ്പൊ ഇന്നത്തെ ദിവസം മഴ ഉണ്ടായിരുന്നില്ല എന്നൊരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപക്ഷെ മഴയില്ലാത്തതും നന്നായി എന്ന് കരുതുന്നവരുണ്ടാകാം. ഇതാ അടുത്ത 3 മണിക്കൂറിൽ നമ്മുടെ കേരളത്തിലെ 15 കോട്ടയം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരം മഴയ്ക്കോ മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അപ്പോ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് പാട്ടിലേക്ക് പോകാം. അടുത്ത റിക്വസ്റ്റ് എത്തിയിട്ടുണ്ട്. ഹായ് ഗോപിക, ഗുഡ് ഈവനിങ്. എനിക്ക് പെരുമഴക്കാലം എന്ന മൂവിയിലെ രാക്കിളി തന്നെ എന്ന പാട്ടൊന്ന് പ്ലേ ചെയ്ത് തരാമോ? ഈ പാട്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കാം. കൂടെ നമുക്കൊരു കോളർ കൂടി എത്തിയിട്ടുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ്. എവിടെ നിന്ന് വിളിക്കുന്നു? സ്കൂളിലൊക്കെ പോയോ ഇന്ന്? ഏത് ക്ലാസ്സിലാണ്? 1-ാം ക്ലാസ്സിലായി. പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടിയോ? സ്കൂളിൽ പോയപ്പോ കരഞ്ഞോ വീട്ടിൽ പോകണോന്ന് പറഞ്ഞ്? ഇല്ല, മിടുക്കി കുട്ടിയായിരുന്നു. ഇന്ന് ക്ലാസ്സിൽ പാട്ടൊക്കെ പാടിച്ചോ? അയ്യോ, എന്തു പറ്റി? ഇപ്പൊ ഒരു പാട്ട് പാടിത്തരോ? ആ, പാടിക്കോ. സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ നാണക്കേടൊന്നും തോന്നിയില്ലല്ലോ അല്ലേ? ഇതുപോലെ സ്കൂളിൽ മിടുക്കി ആയിട്ട് പാടണം കേട്ടോ. ഓക്കെ, ഏത് പാട്ടാ വേണ്ടത്?
2: വിജയ് മാമന്റെ നല്ലൊരു പാട്ട്.
1: നല്ലൊരു പാട്ട്? ഈ പാട്ട് അമ്മയാണോ പറഞ്ഞു തന്നത്? വിജയ് മാമന്റെ നല്ലൊരു പാട്ട് ചോദിക്കുന്നൊക്കെ
2: അല്ല.
1: അല്ല, വിജയ് അത്രക്ക് ഇഷ്ടാ? വിജയ് അത്രക്ക് ഇഷ്ടാ? ഓക്കെ, നമുക്ക് കേൾക്കാം കേട്ടോ. അപ്പോ 2 പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് തിരികെ എത്താം. സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: രചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
0: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫ് ഓടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
7: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ട്.

സമയം നീ ഇവിടെ തീരാറായിരിക്കുന്നു എന്ന് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു അല്ലേ. ഇനി അങ്ങോട്ടുള്ള ദിവസം വളരെ തിരക്ക് പിടിച്ച ദിവസങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാരൊക്കെ ഇനി ട്യൂഷൻ സ്പെഷ്യൽ ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു സമയം കൂടിയാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളൊക്കെ അറിയിക്കുന്നു. ആൻഡ് രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിൽ നിന്ന് ഞാൻ ഗോപിക തൽക്കാലം ടാറ്റാ ബൈ ബൈ പറയുന്നു. നാളെ വീണ്ടും 4 മണിക്ക് നമുക്ക് കേട്ടുമുട്ടാം. കേട്ടുകൊണ്ടേരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: സത്യ, നീ സുന്ദരിയാണോ? നേരെ പറഞ്ഞ നിന്റെ ടേസ്റ്റും എന്റെ ടേസ്റ്റും ഒന്നാണ് സത്യ.
1: ഹേ ശിവ, നോ നോ നോ നോ,
0: പ്രോമിസ്.

ഇഡി നടപടികൾ വെള്ളിയാഴ്ച വരെ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവ്. അപ്പീലിൽ വെള്ളിയാഴ്ച വിധി പറയും. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ അണ്ടർ 20 അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് ചരിത്ര നേട്ടം. 19 മെഡലുകളുമായി ഇന്ത്യ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
6: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
8: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനീവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീൻ വിറച്ചി എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
2: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം കൊണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളൊന്നും പഠിക്കുന്നില്ല, മക്കൾ ചുറ്റുപാടുകളിലൊന്നും കാണുന്നില്ല, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അറിയുന്നില്ല, പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. ഇതൊക്കെ സാധാരണ വീടുകളിൽ എപ്പോഴും പറയുന്നതാണ്. അവനെന്തേ അത് കാണാത്തത്, അവനെന്തേ ഇത് കേൾക്കാത്തത്, അവനെന്തേ അത് മനസ്സിലാകാത്തത്. പാവം, കണ്ണിനും കാതിനും വേറെന്തിനൊക്കെയോ ആണ് നാം പഴി പറയുന്നത്. സത്യം പറഞ്ഞാൽ കണ്ണ് കാണുന്നത് മനസ്സ് കാണിപ്പിക്കുന്നതാണ്, കാത് കേൾക്കുന്നത് മനസ്സ് കേൾപ്പിക്കുന്നത് മാത്രമാണ്. അവിടെയെല്ലാം മനസ്സിനെ രൂപപ്പെടുത്തലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാം പലപ്പോഴും മക്കളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോഴോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുവരുമ്പോൾ വളരെ പൊടുന്നനവേയുള്ള ഒരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത്. അത് അസാധ്യവുമാണ്. ഒരു കുട്ടി രൂപപ്പെടുന്നത് അവൻ്റെ സ്വാഭാവികമായ അന്തരീക്ഷത്തിലാണ്. അവൻ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ കണ്ടും കേട്ടും പഠിക്കുന്നതാണ് അവൻ അറിയുന്നത്. ആ കണ്ടും കേട്ടും പഠിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ അവന് ലഭിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് അവൻ്റെ മനസ്സിൻ്റെ ചിന്തകളുടെ രൂപപ്പെടുത്തൽ തുടങ്ങും. അങ്ങനെ ചിന്തകളിലൂടെയും മനസ്സിലൂടെയും രൂപപ്പെടുത്തുന്നതനുസരിച്ചാണ് അവൻ്റെ ഇന്ദ്രിയങ്ങൾ പലതും കാണുന്നതും കേൾക്കുന്നതുമൊക്കെ. അല്ലാതെ നാം വിചാരിക്കുന്നത് പോലെ അവൻ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒരു പ്രത്യേക ഘട്ടം വരുമ്പോൾ മനസ്സെന്തായിരുന്നാലും നാം പറയുന്നത് അങ്ങ് ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യും എന്ന് വിചാരിച്ചാൽ അത് ബാലിശമാണ്, അബദ്ധമാണ്. അതുകൊണ്ട് മക്കളെ നാം വളർത്തിക്കൊണ്ടുവരുമ്പോൾ ആദ്യം പഠിക്കേണ്ടത് അവൻ്റെ പരീക്ഷയുടെ മാർക്ക് ലിസ്റ്റിനേക്കാൾ മുമ്പേ, അവൻ്റെ സിലബസിനേക്കാൾ മുമ്പേ അവൻ്റെ മനസ്സാണ്. അവൻ്റെ മനസ്സിന് എന്ത് നാം നൽകുന്നു എന്നുള്ളതാണ്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച്എൻജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേക. നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.

0: എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എസികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എസികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
3: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
2: അപ്പൊ പഴയ ചോയ്സോ?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
2: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
3: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
2: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
3: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
2: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.